പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 26-ലൂടെയാണ്. 1856 ജൂലൈ 26, വിശ്വനാടകകർത്ത്, കലാനിരൂപകൻ, സാഹിത്യ വിമർശകൻ, സോഷ്യലിസത്തിന്റെ വക്താവ്, പ്രഭാഷകൻ എന്നീ നിലകളിൽ 20-ാം നൂറ്റാണ്ടിന്റെ തൈക്ഷണിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ ജോർജ് ബെർണാഡ്ഷ അയർലൻഡിലെ ഡബ്ലിനിൽ ജനിച്ചിരിക്കുന്നു. 1953 ജൂലൈ 26, അമേരിക്കയുടെ പിന്തുണയോടെ ക്യൂബയെ അടക്കിവാണിരുന്ന സ്വേച്ഛാധിപതി ഫുൾജെൻഷ്യോ ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ജൂലൈ 26 പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നു. 1956 ജൂലൈ 26, ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനിയുടെ അധീനതയിലായിരുന്ന സൂയസ് കനാൽ ദേശവൽക്കരിച്ചുകൊണ്ട് ഈജിപ്തിന്റെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ ലോക രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയനായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആരാണ് നമ്മുടെ ഉത്തമ സ്നേഹിതൻ? ശ്രീബുദ്ധൻ പറയുന്നു, അരക്ഷിതരായിരിക്കുമ്പോൾ ആരാണ് നമ്മൾക്ക് സംരക്ഷണം നൽകുന്നത്? കഷ്ടത്തിന്റെയും പീഡനത്തിന്റെയും മധ്യത്തിൽ നമ്മളെ കൈവിടാതിരിക്കുന്നത്? ആരാണോ നമ്മൾക്ക് വേണ്ടി പ്രാണൻ വെടിയാൻ പോലും സന്നദ്ധനാകുന്നത്? ആരാണോ തിന്മകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്? അയാളാണ് യഥാർത്ഥ സ്നേഹിതൻ. നോക്കൂ, കൂട്ടുകെട്ടും സൗഹൃദവും രണ്ടും രണ്ടാണ്. ഏത് കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്നതാണ് കൂട്ടുകെട്ട്. എന്നാൽ കുരുത്തക്കേട് കാണിക്കരുത്, ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അത് സൗഹൃദമായി. ഉദാത്തമായ സ്നേഹം വില കൊടുത്തു വാങ്ങാവുന്നതല്ല. സൗഹൃദത്തിൽ സ്നേഹം ഉൾച്ചേർന്നിരിക്കുന്നു. സൗഹൃദാത്മകമായ സ്നേഹത്തിന് മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകാനാകൂ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും, നീക്കുപോക്ക് കാണാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന രക്ഷാസങ്കേതമാണ് ഉത്തമ സ്നേഹിതരുടെ ഉള്ളഴിഞ്ഞ സ്നേഹം. അങ്ങനെയുള്ള സ്നേഹിതരെ കിട്ടുക പ്രയാസവുമാണ്. നമ്മുടെ സഹചാരിയായ സ്നേഹിതൻ നമ്മെ നയിക്കുന്ന വിശ്വസനീയനായ നേതാവ് കൂടിയാണെന്ന് ഓർക്കണം. ആട്ടിൻപറ്റത്തെ അവ പോകേണ്ട വഴിയിലൂടെ നയിക്കുന്ന ഇടയനെ പോലെയാകണം സുഹൃത്ത്. പണ്ട് ഉത്തമനായ സുഹൃത്തും ഇടയനുമെന്ന് കരുതിയിരുന്നത് ദൈവത്തെയായിരുന്നു. എന്നാൽ സയൻസ് യുഗം വന്നപ്പോൾ മനുഷ്യന്റെ സുഹൃത്ത് മനുഷ്യൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ശാസ്ത്രം മനുഷ്യനെ നേർവഴി നടത്തുന്നു, അന്ധവിശ്വാസങ്ങളുടെ മറ നീക്കുന്നു. എന്തുകൊണ്ടാണ് സൗഹൃദം അല്ലെങ്കിൽ അഫക്ഷൻ മനുഷ്യനുണ്ടാകുന്നതെന്ന് സയൻസ് വിശദീകരിക്കുന്നു. സൗഹൃദം മിക്കവാറും സമാനതകളിലാണ്, അതായത് പീർ ഗ്രൂപ്പുകളിലാണ് സൗഹൃദം ജ്വലിക്കുന്നത്. പീർ ഗ്രൂപ്പുകൾ പല വിഭാഗങ്ങളുണ്ട്. സമ്പന്നന്മാരുടെ കൂട്ടം, ഇടത്തരക്കാരുടെ കൂട്ടം, അവഗണിച്ചവരുടെ കൂട്ടം, ഇതൊന്നും പോസിറ്റീവ് പീർ ഗ്രൂപ്പുകളല്ല. അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ലേബലിൽ ഒരുമിക്കുന്നതും പീർ ഗ്രൂപ്പല്ല. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അവയ്ക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല തന്നെ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരാനുണ്ടായിരുന്ന എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നു വരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാന്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു

0: ത്വത്തിൽ വിരാജിക്കണമെങ്കിൽ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിൽ നിന്ന് മുക്തമായേ തീരൂ. ശാസ്ത്രത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൈതൃകങ്ങളുടെ പെരുമയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ആലസ്യതയുടെ കായൽപ്പരുപ്പുകളിലേക്ക് വീഴാതെ നോക്കേണ്ടതുണ്ട്. സ്വയം ശക്തരാകേണ്ടതുണ്ട്. ശക്തർ ശക്തരെ ആദരിക്കുന്നു എന്ന വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരുടെയും അടിമയാകാതിരിക്കുക. എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം. ചിലരുണ്ട് തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും. എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്നു ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോകും, അതിൽ കിടന്നു ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തുനോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൗര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവപുനരുപയോഗ ഊർജ്ജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല നൽകിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. 2026 പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 3 ലക്ഷത്തിലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ എന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 അധിക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കയറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ സംസ്ഥാനതല പദ്ധതിയും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും കൊല്ലത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൌജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങളൊന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനംവകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകും ാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർകോട്ട് നിന്ന് PJ ജഗന്നിവാസൻ.
2: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫിയ തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിന് മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. മഞ്ഞമ്പതിക്കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.
0: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി

ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ ഐടി പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പാക്കനാർ 900 കേൾക്കാം. കിഴക്കനിന്ത്യൻ സമൂഹങ്ങളെക്കുറിച്ചുള്ള പുസ്തകം എന്നൊരു കൃതിയുണ്ട്. നാദർ ഫെനിഷ്യോ പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയ കൃതിയാണിത്. ഇതിലാണ്, ഈ പുസ്തകത്തിലാണ് പാക്കനാർ 900 പരാമർശമുള്ളത്. രണ്ടോ മൂന്നോ വരികൾ കൊണ്ട് പാക്കനാർ 900 സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂരും അനുസ്മരിക്കുന്നുണ്ട്. പഞ്ചമി പറ്റ പന്തരികുലത്തിൽ ബ്രാഹ്മണാചാരങ്ങളുടെ വിമർശകനും ദാർശനികനുമായി ഒരു പാക്കനാരുണ്ട്. ഈ പാക്കനാർ തന്നെയാകുമോ പാക്കനാർ 900 കർത്താവ്? ആകാതിരിക്കാൻ തരമില്ല. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വരെ പരാമർശമുള്ള ഈ കൃതിക്ക് പക്ഷേ അധികം പ്രചാരം കിട്ടാതെ പോയതിന് കാരണം അതൊരു ദളിത് കൃതിയായതുകൊണ്ടാവണം. ബ്രാഹ്മണ മേധാവിത്വം പാർശ്വവൽക്കരിച്ചു കളയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എഴുന്ത എന്നേ ഉള്ളിൽ നിനമേൻ, ആദിക്കാദി അങ്ങനാവേൻ, മണ്ണം വിണ്ണും ഒക്കുവേയും മനസ്സിനാലെ ഒരുക്കുകളെ, കണ്ണുകൊണ്ടാ കണ്ടവരെ കർമ്മ അതാ ഇത് തമ്പിരാൻ എന്നാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പാക്കനാർ എഴുതുന്നത്. ഫെനിഷ്യോ പാക്കനാരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പാക്കനാർ ഒരു മലവാർ കവിയാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് 900. അതിനുശേഷം ഫാദർ ഫെനിഷ്യോ പാക്കനാരുടെ പ്രപഞ്ചോൽപ്പത്തി വരികളെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ആകാശവും ഭൂമിയും മറ്റെല്ലാ വസ്തുക്കളും ഒരുമിച്ച് സൃഷ്ടിച്ചു ദൈവത്തിന്റെ ആഗ്രഹവും സങ്കല്പവും അനുസരിച്ച്. എന്നാൽ ഇങ്ങനെയൊരു വ്യാഖ്യാനം പാക്കനാരുടെ വരികളെ തിരിച്ചും മറിച്ചും പരിശോധിച്ചാലും കണ്ടെത്താനാവില്ല എന്നതാണ് സത്യം. 500-600 വർഷം പഴക്കമുള്ള വരികളാണ് പാക്കനാർ 900. മലയാള ഭാഷയുടെ പല സാഹിത്യ ഭാഷകളിൽ ഒന്നിൽ രചിക്കപ്പെട്ടതാണ് പാക്കനാർ 900. കല്ലിലും കാറ്റിലും കരിമ്പ ഇരുമ്പ ചെമ്പിലും പുല്ലിലും പൊരിപ്പിലും പ്രാണവേദം 4 ചൊല്ലിലും ചൊല്ലാതിലും കർമ്മജ്ഞാന 2 എല്ലാലും എലുമ്പിലും ഏകയാണ് ഈശ്വരൻ. പാക്കനാർ അത്രയേറെ സമത്വചിന്തകനായിരുന്നു. 4 കാണുന്ന ഈശ്വരൻ തന്നെയാണ് കല്ലിലും കാറ്റിലും പുല്ലിലും ഉള്ളതെന്ന് പാക്കനാർ ഉറപ്പിച്ചു പറയുന്നു. കല്ല്, ഇരുമ്പ്, ചെമ്പ്, പുല്ല്, കരിമ്പ്, കാറ്റ്, തീ എന്നിങ്ങനെ പ്രകൃതിയിലെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ പ്രതിഭാസങ്ങളിലും അന്തർഭവിക്കുന്ന ഒന്നാണ് ഈശ്വരൻ. ഇതേ ഈശ്വരനെ തന്നെയാണ് വേദമന്ത്രങ്ങളിലും കർമ്മത്തിലും ജ്ഞാനത്തിലും ചൊല്ലിലും ചൊല്ലാൻ കഴിയാത്തതിലും എല്ലും മാംസവും കൊണ്ട് നിർമ്മിതമായ ശരീരങ്ങളിലും ദർശിക്കാനാവുന്നത്. പാക്കനാരുടെ ഈശ്വരൻ ഒരു ഇടനിലക്കാരനല്ല, അതീത ശക്തിയുമല്ല, സാധാരണക്കാർക്ക് അടുത്തറിയാവുന്ന എല്ലാ വസ്തുക്കളിലുമുള്ള ഈശ്വരൻ തന്നെയാണ് വൈദിക ചിന്തയിലും കർമ്മജ്ഞാനങ്ങളിലുമുള്ളത്. എങ്കിൽ പൂജാരിയുടെ ആവശ്യകത എന്ത് എന്ന് പാക്കനാർ ചോദിക്കുന്നു. ബ്രാഹ്മണികതയെ അക്ഷരാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന പാക്കനാർ ജാതി വ്യവസ്ഥയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നതും വിമർശിക്കുന്നതും. ക്ഷേത്രങ്ങളിലും വേദങ്ങളിലും കുടികൊള്ളുന്ന ബ്രാഹ്മണരുടെ ഈശ്വരനെ ഈ പ്രകൃതിയിൽ എവിടെയും ദർശിക്കാമെന്ന് പാക്കനാർ പറയുന്നത് സർഗാത്മകമായ പ്രതിരോധം തന്നെയാണ്. ജാതിയെയും തീണ്ടലിനെയും അതിശക്തമായി തന്നെ പാക്കനാർ എതിർക്കുന്നുണ്ട്. ശുദ്ധജാതിക്കാരെപ്പറ്റി പാക്കനാർ തന്റെ 900 പറയുന്നുണ്ട്, നാട്ടുകാർക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവർ വഴിമാറാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, എന്നാൽ തങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ തീണ്ടൽ വേണ്ട എന്ന് പറയുകയും ചെയ്യും. കീഴ്ജാതിക്കാർ നെല്ല് പുഴുങ്ങി കുത്തിയെടുത്ത് അരിയാക്കി മാറ്റിയത് മറ്റെല്ലാ ജാതിക്കാർക്കും സ്വീകാര്യമാണ്, പക്ഷേ ഇതേ അരി വേവിച്ച് അവർ ചോറാക്കി മാറ്റിയാൽ അത് ഇതര ജാതിക്കാർക്ക് അയിത്തമാണ്, എച്ചിലാണ്. എന്ത് ന്യായമാണ് ഇതിന് പറയേണ്ടത്? കറന്ത പാൽ എച്ചിൽ എന്നാണ് അതിനുദാഹരണമായി പാക്കനാർ പറയുന്നത്. അതായത് ബാക്കി വന്നത് എന്തു വെച്ചിലും വൃത്തിയില്ലാത്തതുമാണെങ്കിൽ ആ എച്ചിലില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം പശുക്കുട്ടി കുടിച്ച പാലാണ് നമ്മൾ കറന്നെടുക്കുന്നത്, എങ്കിലാ കറന്ത പാൽ എച്ചിലാണ്. ബിംബങ്ങൾക്ക് സമർപ്പിക്കുന്ന പൂക്കൾ പ്രാണികൾ തേൻ വലിച്ചെടുത്ത് കുടിച്ചതിന് ശേഷമുള്ളതാണല്ലോ. മനുഷ്യ ശരീരം ജനിക്കുമ്പോൾ തന്നെ എച്ചിലാണ്.

0: കുളങ്ങളും കിണറുകളും എച്ചിലാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അയിത്തം, എച്ചിൽ എന്നൊക്കെ പറയുന്നത്? അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ വെച്ച് ഈശ്വരനെ പൂജിക്കുന്ന ബ്രാഹ്മണരെയും പാക്കനാർ കണക്കെട്ട് കളിയാക്കുന്നുണ്ട്. ഏഴ് കടലും ഏഴ് കരയും ചുറ്റി വരിഞ്ഞ വാസുകിയെ വെറും കൈച്ചങ്ങലയായി ധരിക്കുന്ന ഈശ്വരനെ എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ചെറിയ കോവിലിൽ അടച്ചു വെക്കുന്നത്? തട്ടേ സാഗരം ഏഴേ തണ്ടിലും ഒന്നാ ചുറ്റി ബാസുകി മന്ദനമിൻ കൈക്ക ഓത്തു പൊരിഞ്ഞത് കണ്ടല്ലേ? അടച്ചു പൂട്ടറ പോത്തനെ പോത്തനോര കൂത്തം ആടുവത, പോത്തൻ അല്ല ഞാൻ ഓതുമേ പാലാഴി മദനത്തിൽ എന്നാണ് വരികൾ. തമിഴ് നൂറ് കാവ്യങ്ങൾക്ക് ശേഷം പിറന്ന കവിതയായിരിക്കണം 900. തികച്ചും പ്രതിരോധ കാവ്യം. അത് നിലനിന്നതാകട്ടെ വാമൊഴിയിലും. അങ്ങനെ ആകാനേ തരമുള്ളൂ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശക്തവും പ്രത്യക്ഷവുമായ ബ്രാഹ്മണ വിമർശനമാണ് കൃതി മുന്നോട്ട് വയ്ക്കുന്നത്. താളാത്മകത, ഗാനാത്മകത തുടങ്ങിയ സവിശേഷതകളെല്ലാം 900-ത്തിനുണ്ട്. ഇത്രയും ശക്തമായ ഒരു പ്രതിരോധ കാവ്യം അന്നുണ്ടായിട്ടും അത് തമസ്കരിക്കപ്പെട്ടു പോയതിന് കാരണം നീചമായ ജാതി വ്യവസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ്. ജാതിയുടെ അന്ധകാരത്തിൽ നിന്ന് നവമാനവികതയുടെ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് ഇനി എത്ര പാക്കനാർ 900 ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും. ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും. മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചുകളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: കൊച്ചു രാ
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു.
2: FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है. जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात पे हम लोगों ने माना है. कंपनसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशन वट एवर मैक्सिमम विल बी पॉसिबल दैट विल बी गिवन टू देम.
1: അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ഏറെ വിശ്വസ്തതയോടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനവേളയിൽ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഉന്നതതല ചർച്ചകൾ നടന്നു. മോൾഡോവ, നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം, 3 പതിറ്റാണ്ടിന് ശേഷമുള്ള റൊമാനിയൻ സന്ദർശനം എന്നിങ്ങനെ നിരവധി ചരിത്ര നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനങ്ങൾ. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളി

0: ഓപ്പറേഷൻ സഫേദ് സാഗർ മുഖേനയും നാവികസേന സമുദ്രമേഖലയിൽ വിന്യാസം ശക്തമാക്കിയും സൈന്യത്തെ പിന്തുണച്ചു. രണ്ടു മാസത്തിലേറെ നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 26-ന് കാർഗിലിലെ എല്ലാ അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യ തിരിച്ചുപിടിച്ചു. 27-ാമത് കാർഗിൽ വിജയ ദിനാഘോഷങ്ങൾക്ക് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം ആതിഥേയത്വം വഹിക്കും. ധീരസൈനികർക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സ്വർണ്ണക്കടത്തിനെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ 27 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 12 പേർ അറസ്റ്റിലായി. വിമാനങ്ങളിലെ ശൌചാലയങ്ങൾ, വാഹനങ്ങളിലും പാത്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ അറകൾ എന്നിവയ്ക്ക് പുറമേ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കടത്താനുള്ള ശ്രമവും DRI തടഞ്ഞു. കൊച്ചിയിലും ഗുവാഹത്തിയിലുമായി 2 വ്യത്യസ്ത പരിശോധനകളിൽ ഏകദേശം 2 കിലോഗ്രാം വിദേശ സ്വർണം DRI പിടികൂടിയിരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലെ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കയറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പാക്കും. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് സമാപനം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് 41 ദിവസത്തെ സംഗീതോത്സവം. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുത്ത തുരീയം ആസ്വാദകർക്ക് ഏറെ ആനന്ദദായകമായിരുന്നു. ഹിന്ദുസ്ഥാനിയിലെയും കർണാടകയിലെയും പ്രഗത്ഭർ തീർത്ത നാദധാര പയ്യന്നൂരിന്റെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി പേർ തുരീയം സംഗീതോത്സവം ആസ്വദിക്കാനായി എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർക്കുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
1: കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ റുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനാഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വിഭാഗത്തിൽ കിരീടം നേടുന്ന രാജ്യത്തെ ആദ്യ സ്ക്വാഷ് താരമായി 18-കാരിയായ അനാഹത് മാറി. ഇന്ത്യ സിംബാബെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകളിൽ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി

ഹസിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ചെറുപുഞ്ചിരി എന്ന ചലച്ചിത്രം, എം ടിയുടെ സംവിധാനം. അതിഗംഭീരമായ ചിത്രമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. വാർദ്ധക്യത്തിലെത്തിയ ദമ്പതികളുടെ അന്യാദൃശമായ പാരസ്പര്യത്തെ ലളിതവും മനോഹരവുമായ ഒരു കാവ്യം പോലെ തിരശീലയിൽ എം ടി പകർത്തിയിരിക്കുന്നു. കൃഷ്ണക്കുറുപ്പ് എന്ന കഥാപാത്രം സ്നേഹസമ്പന്നനും സൗമ്യനുമായ ഒരു വയോധികൻ മാത്രമല്ല, സ്വന്തമായി നിലപാടുകളും അഭിപ്രായങ്ങളുമുള്ള ഒരു കർഷകൻ കൂടിയാണ്. പ്രമേയപരമായി വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഒരു ചിത്രത്തിലൂടെ അതിശക്തമായൊരു രാഷ്ട്രീയം എം ടി പങ്കുവയ്ക്കുന്നു. പണിയെടുത്തുകൊണ്ടിരിക്കെ കത്തുമായി വന്ന പോസ്റ്റ്മാനോട് കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണക്കുറുപ്പിനോട് പോസ്റ്റ്മാൻ പറയുന്നു, കുറുപ്പേട്ട, അമ്പലക്കമ്മറ്റിക്കാർ പിരിവിനായി വരുന്നുണ്ട്. ഇക്കുറി ഉത്സവത്തിന് വെടിക്കെട്ട് ഗംഭീരമാക്കണമെന്ന അവർ പറയുന്നത്. കൃഷ്ണക്കുറുപ്പ് അമ്പലക്കമ്മറ്റിക്കാർ കേൾക്കെ പോസ്റ്റ്മാനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിക്കണ്ട, അവരോട് പൊയ്ക്കോളാൻ പറ, ഒന്നും കൊടുക്കൂല. പോസ്റ്റ്മാൻ പറഞ്ഞു, കുറുപ്പേട്ട, എല്ലാം ചുറ്റുവട്ടത്തുള്ളവരാണ്. കുറുപ്പ് പോസ്റ്റ്മാനോട് എന്ന പോലെ ഉറച്ചു പറഞ്ഞു, സ്കൂളിൽ ഉച്ചക്കഞ്ഞി നിന്ന കാര്യം അറിഞ്ഞു അവർ, അവരോട് അതിനുവേണ്ടി പിരിവ് നടത്താൻ പറ, ഞാൻ കൊടുക്കാം. വേണ്ട, തേങ്ങയും പടവലും എല്ലാം ഇവിടെ നിന്ന് കൊടുക്കാം. അല്ലാതെ വെറുതെ കരിമരുന്ന് കത്തിച്ച് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഈ പരിപാടിക്ക് ഒന്നും കൊടുക്കില്ല. എത്ര കൃത്യമായ രാഷ്ട്രീയം എന്ന് നോക്കൂ. അർത്ഥവത്തായ ചിത്രം എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ചലച്ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി. തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിക്ക് വിവാഹാലോചനയുമായി വന്നവർ 30 പവനും ചെലവിനായി 10,000 രൂപയും ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണക്കുറുപ്പ് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെയുള്ള 25 സെന്റും ഈ വീടും വിറ്റാലും കഷ്ടിച്ച് ഈ പറഞ്ഞതിനുള്ള ക്യാഷ് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു പണി പറയാം. അടുത്ത ബസ് 12:30 അതിൽ കയറി സ്ഥലം കാലിയാക്കും. ബാംഗ്ലൂരിൽ സെറ്റിൽഡായ മൂത്ത മകൾ പൊടുന്നനെ നാട്ടിലെ വീട്ടിലെത്തി അച്ഛനോട് പറയുന്നു, അച്ഛാ, ഞങ്ങൾ മകൾക്കായി ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ചപ്പോ അവൾ പറയുന്നു അവൾക്കൊരു ഇഷ്ടമുണ്ടെന്ന്. അവൾ പറഞ്ഞ ചെക്കനെ ഞങ്ങൾ അറിയും. അവൻ മിടുക്കനൊക്കെയാണ്, ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടിയ ചെക്കനാണ്. പക്ഷെ അവന്റെ അച്ഛനൊരു ഡ്രൈവറാണ്. പിന്നെ അവൻ മുസ്ലിമുമാണ്. അച്ഛനും അമ്മയും അവളെ ഒന്ന് കാര്യമായിട്ട് ഉപദേശിച്ച് അവളെ പിന്തിരിപ്പിക്കണം. മകളുടെ അപേക്ഷ കേട്ട് കൃഷ്ണക്കുറുപ്പ് പിറ്റേന്ന് ചെറുമകളുമായി നടക്കാനിറങ്ങി അവളെ ഉപദേശിക്കുന്നു, മോളെ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. അച്ഛനോടും അമ്മയോടും ഒന്നുമുള്ള വാശിക്ക് ഒളിച്ചോടുകയും രജിസ്റ്റർ ചെയ്യുകയും ഒന്നും വേണ്ട. രണ്ടാളും കൂടി ട്രെയിൻ കയറി ഇങ്ങോട്ട് പോന്നോളൂ. ഇവിടെ ജീവിക്കാം, രണ്ടുപേർക്ക് സുഖമായി.

ഒരു ചെറുപുഞ്ചിരി എന്ന ചലച്ചിത്രം ഏതൊക്കെ വീക്ഷണ കോണുകളിൽ കൂടി എങ്ങനെയൊക്കെ നോക്കിക്കാണാമെന്ന് നോക്കൂ. സീനുകൾ പലതും കഥയെ കോർത്തിണക്കാനുള്ള ഘടകങ്ങൾ മാത്രമല്ല, അവ വളരെ കണിശമായി പലതും പ്രേക്ഷകനോട് സമ്മതിക്കുന്നുണ്ട്. പോസ്റ്റ്മാനോട് പറയുന്ന സീനിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. കരിമരുന്ന് കത്തിച്ച് രസിക്കുന്നത് എന്ത് ഭക്തിയുടെ പേരിലാണ്? സ്കൂളിൽ ഉച്ചക്കഞ്ഞ് കൊടുക്കുന്നതിന് വേണ്ടി പിരിവ് നടത്തിക്കും, ഞാനും തരാം എന്ന് പറയാനുള്ള ആർജവം. അതാകട്ടെ മിക്കവാറും പിരിവുകാരോട് ഉച്ചത്തിൽ പറയാനുള്ള ചോദ്യവുമാകുന്നു. എം ടിയുടെ ചോദ്യത്തിന്റെ സാർവദേശീയതയാണ് അതിന്റെ അന്തരംഗത്തിൽ അടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയവും. പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ടതും അനിവാര്യവുമായ ഏറെ കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അത് നിറവേറ്റാതെ ആരെയോ ബോധ്യപ്പെടുത്താനോ സ്വന്തം ലാഭത്തിനോ വേണ്ടി ചെയ്യുന്ന അനാവശ്യമായ കാര്യങ്ങളെ നിഷ്കരണം തള്ളിക്കളഞ്ഞേ തീരൂ. പിരിവിന് വന്നവരെല്ലാവരും തന്നെ ചുറ്റുവട്ടത്തുള്ളവരാണെന്ന് പോസ്റ്റ്മാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊന്നും കൃഷ്ണക്കുറുപ്പിനൊരു വിഷയമേ ആകുന്നില്ല. ചുറ്റുവട്ടത്തുള്ളവരായാലും ദൂരെയുള്ളവരായാലും ആഗമനോദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രധാനം. അതാണ് അയാൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. മനുഷ്യോപകാരപ്രദമല്ലാത്ത ഒരു പിരിവിനെയും താൻ പ്രോത്സാഹിപ്പിക്കില്ല എന്ന നിർബന്ധബുദ്ധി, അതിനെ മറ്റുള്ളവർ അതെത്ര വേണ്ടപ്പെട്ടവരായാലും ശരി തന്നെ എങ്ങനെ കാണുന്നുവെന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ വിഷയമേയല്ല. നിലപാടുകൾ മാറ്റിവെച്ച് ആളുകളെ സുഖിപ്പിക്കുന്നത് വ്യക്തിത്വമില്ലായ്മയാണെന്ന് അയാൾക്ക് നന്നായി അറിയാം. അതിനൊന്നാമത്തെ കാര്യം അയാളൊരു കർഷകനാണ്. രണ്ടാമത്തെ കാര്യം ജീവിതത്തിന്റെ അങ്ങേയറ്റം യാഥാർത്ഥ്യത്തിലാണ് അയാൾ നിലകൊള്ളുന്നത്. മണ്ണിലാണ് അയാളുടെ വേരുകൾ. വേരറുത്തും വളരുന്ന ആധുനിക സംസ്കാരം അയാളെ തീണ്ടിയിട്ടില്ല. നാഗരികനെയല്ല കൃഷ്ണക്കുറുപ്പ്, എന്നാലാകട്ടെ സംസ്കാര സമ്പന്നനുമാണ്. അതാർജിച്ചതാകട്ടെ നന്മയും സത്യവും നിഷ്കളങ്കവുമായ ജീവിതത്തിന്റെ ചുവടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ്. അകൈതവമായ ആ ജീവിതധാര അനവദ്യമായ ഒരു സ്നേഹപ്രവാഹമായി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. അതുകൊണ്ടുകൂടിയാണ് അകൈതവമായ ആ ജീവിതധാര അനവദ്യമായ ഒരു സ്നേഹപ്രവാഹമായി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഒഴുകി നിറയുന്നു. അതുകൊണ്ടുകൂടിയാണ് ഒരു ചെറുപുഞ്ചിരി എന്ന ചിത്രം കാലാതിവർത്തിയാകുന്നത്, പാഠവും പഠനവുമാകുന്നത്. പ്രകൃതിയുടെ നിർമ്മലമായൊരു ക്യാൻവാസിനകത്താണ് കൃഷ്ണക്കുറുപ്പും ഭാര്യയും ജീവിതത്തെ സംതൃപ്തമാക്കുന്നത്. ഒരു ചെറുപുഞ്ചിരി പോലെ ഹൃദ്യമായി അവർ ജീവിക്കുന്നു. അത്രമേൽ ഹൃദയാകർഷകമായ പാരസ്പര്യം അവരിരുവരിലും ചൂഴ്ന്നു നിൽക്കുന്നു. അവർ പരസ്പരം ഭരിക്കുന്നില്ല, തർക്കിക്കുന്നുമില്ല. കളിയാക്കലുകളെ അപമാനമായിട്ടോ ഇൻസൾട്ടായിട്ടോ കാണുന്നില്ല. അത്രമേൽ സരസമായി അവർക്കത് ആസ്വദിക്കാനാകുന്നു. കാരണം അവർ പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നു. അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയവർ തമ്മിൽ പരസ്പരം ശണ്ഠ കൂടുമോ? പരസ്പരം തർക്കിക്കുമോ? ഈഗോ വച്ച് പുലർത്തുമോ? ഇല്ലേയില്ല എന്ന ഉത്തരം പറയുന്ന രീതിയിൽ ചലച്ചിത്രം ആ കഥാപാത്രങ്ങളെ അത്രമേൽ ഭാവസമ്പന്നമാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ.

ചെറുമകളോട് കൃഷ്ണക്കുറുപ്പ് അച്ഛനമ്മമാരോടുള്ള വാശിയിൽ ഒളിച്ചോടരുതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇങ്ങോട്ട് പോന്നു, ഇവിടെ സുഖമായിട്ട് കഴിയാം എന്നാണ് പറയുന്നത്. ഈ അപ്പൂപ്പൻ എത്രത്തോളം ആധുനികനായിരിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. മതവും ജാതിയും അവിടെ അപ്രസക്തമാകുന്നു. അതാകട്ടെ, ചെറുമകളോടുള്ള അതിരുകവിഞ്ഞ വാത്സല്യത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന വാക്കുകളല്ല, പകരം മനുഷ്യനെ മനസ്സിലാക്കുന്ന, ഹൃദയത്തിൽ നിന്നുദ്ഭൂതമാകുന്ന സത്യസന്ധമായ സ്നേഹത്തിന്റെ ആവിഷ്കാരമാണ്. മണ്ണിൽ വേരുകളുള്ള മനുഷ്യന് മതം വിഷയമല്ല, കർഷകന് മണ്ണേയുള്ളൂ, മതമില്ല. കൃഷ്ണക്കുറുപ്പിനെ പോലെ ആളുകൾ അധികമുണ്ടാവില്ല. പക്ഷേ ചലച്ചിത്രം കണ്ടുകഴിയുമ്പോൾ കൃഷ്ണക്കുറുപ്പിന്റെ തന്റേടവും സ്വാതന്ത്ര്യവും അവ പകർന്നു നൽകുന്ന അനുഭൂതിയും പ്രേക്ഷകനും ഇച്ഛിച്ചു പോകുന്നു എന്നതാണ് സത്യം. അത്രമേൽ നിർവ്യാജമായി ആ കഥാപാത്രം ജീവിതത്തെ ജീവസ്സുറ്റതാക്കുന്നു. നേരമേറെയായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. പുതിയ വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ആധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളിലെ ബ്ലാക്ക് ഹോൾ പ്രതിഭാസത്തെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലുള്ളവർ ഗവേഷണങ്ങൾ നടത്തി. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു അവ. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു. ദൃശ്യപ്രപഞ്ചത്തെക്കാൾ എത്രയോ വലുതാണ് ഈശ്വരനിർമ്മിതമായ പ്രപഞ്ചം എന്ന വിശ്വാസം അതോടെ തകരുവാൻ തുടങ്ങി. പ്രപഞ്ചത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാലങ്ങളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒന്നായിരുന്നു പ്രപഞ്ചമെന്നത് ഈശ്വരനിർമ്മിതമാണ് എന്നത്. അത്ഭുത പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആകാശങ്ങളിലിരിക്കും ദൈവമാണെന്നത് വെറും വിശ്വാസമാണെന്നും അതിൽ യുക്തിചിന്ത ലെവലേഷൻ പോലുമില്ലെന്നും ഇത്തരം ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞു. സൂര്യചന്ദ്രാദികൾ ഉൾപ്പെട്ട സൌരയൂഥങ്ങൾ പോലെ അനേകം സൌരയൂഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന കണ്ടുപിടുത്തങ്ങളും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവയായിരുന്നു. ശാസ്ത്രബോധം മനുഷ്യന് പകർന്നു നൽകിയത് പുതിയൊരു അവബോധമായിരുന്നു. സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ പലതും ഉടഞ്ഞു വീണേ തീരൂ എന്നായി. പ്രപഞ്ചമെന്നത് ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതും അതിവിടെയുള്ളതാണെന്നും യുവതലമുറ മനസ്സിലാക്കുന്നു. തലച്ചോറിലെ രാസഘടനകൾ, സന്തോഷത്തിന്റെ ഇരിപ്പിടം, സങ്കടമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്നു തുടങ്ങി ഒരു കാലത്ത് ഒരു ധാരണയുമില്ലാതിരുന്ന പലതിനും ഇന്ന് വ്യക്തമായ ഉത്തരമുണ്ട്. ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അവയൊന്നും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്നവയാണ്. എന്നാൽ ശാസ്ത്രീയമായ ചുവടുവയ്പ്പുകളിൽ എത്തിച്ചേരുന്നതിന് ശാസ്ത്രജ്ഞന്മാർ ഭാവനകളെ ആശ്രയിക്കാറുമുണ്ട്. ആശയങ്ങളുടെ വിഭാവനയാണല്ലോ പലപ്പോഴും പ്രായോഗികതയിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രീയമായ വസ്തുതകളുടെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് ചെന്നുചേരാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ ചന്ദ്രനിൽ എത്തിച്ചതെന്ന് മറന്നുപോവരുത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുകയും വേറെന്തോ ശക്തിയാണ് നയിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഭാവനയുടെ ചിറകിലേറി ശാസ്ത്രത്തിന്റെ തട്ടകത്തിൽ എത്താനാവില്ല. പരമ്പരാഗതമായ ആരാധനകളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ മതിൽക്കെട്ടുകളിൽ നിന്നും പുറത്തുവരാതെ ഇതൊന്നും സാധ്യമാവുകയുമില്ല. നമ്മൾ സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ നമ്മൾ തന്നെ മറികടന്നേ തീരൂ. അല്ലാതെ ഇനിയും പഴയ ഓലക്കെട്ടുകളാണ് ജീവിതമെന്ന് കരുതുന്ന പക്ഷം നാട് കൂടുതൽ അവികസിതമായിക്കൊണ്ടേയിരിക്കും. മറന്നുപോകരുത്.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷര താമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീല പത്മനാഭൻ എഴുതിയ ആവണിപ്പിറപ്പ് എന്ന കഥ. അന്നത്തെ ജോലിഭാരത്താൽ ക്ഷീണിച്ചവശനായി വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്നു. സാധാരണയായി ഇന്നേരത്ത് വിജനമായി കിടക്കുന്ന തെരുവുകളിൽ നിന്ന് ആളുമനക്കവും കാണുന്നുണ്ട്. ആടിമാസത്തിന്റെ അവസാന ദിവസത്തിന്റെ രാത്രിയല്ലേ ഇത്? ആടിയറുതി, കറുത്തിരുണ്ട്, കാറ്റും മഴയുമായിരുന്ന ആടിക്ക് പോയി വരൂ എന്ന യാത്രാമൊഴി. ഇനി ഒന്ന് രണ്ടു മണിക്കൂറിൽ ആവണി പിറന്നു കിട്ടും. ജ്യോതിഷത്തിലും ജ്യോതിശാസ്ത്രത്തിലുമെല്ലാം ജ്ഞാനമുള്ള തന്റെ സഹപ്രവർത്തകൻ ശടഗോപൻ അല്പം മുമ്പേ ജോലിസ്ഥലത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പേ പറഞ്ഞത് ഓർമ്മയിൽ വന്നു. ആവണി രാശിചക്രത്തിൽ അഞ്ചാമത്തേതാണ്. സൂര്യൻ ഈ രാശിയിൽ നിൽക്കുന്ന കാലമാണ് ഈ ആവണി. സംസ്കൃതത്തിൽ ശ്രാവണികം, മലയാളത്തിൽ നമ്മുടെ ഓണം ആഘോഷിക്കുന്ന ചിങ്ങം. കൊയ്ത്തിന്റെ കാലം, കൊല്ലവർഷത്തിന്റെ ആദ്യമാസം. കടകളിൽ ഇടക്കിരുന്ന ചില വീടുകളിൽ നടന്നുകൊണ്ടിരുന്ന പെയിന്റിംഗ്, മറ്റു മിനുക്കുപണികൾ, തെരുവിൽ ഉപേക്ഷിക്കുന്ന പഴയ പഴകിയ സാധനങ്ങൾ, ഉടഞ്ഞ കുപ്പികൾ, പഴഞ്ചാക്കുകൾ, തുരുമ്പ് കയറിയ തകരക്കഷ്ണങ്ങൾ, ആണികൾ, അതിനെയൊക്കെ ചികഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന തെരുവു പിള്ളേർ, മാറ്റിക്കൊണ്ടിരിക്കുന്ന നഗരസഭാ തൊഴിലാളികൾ. തന്റെ വീടിരിക്കുന്ന കവലയിൽ എത്തിച്ചേർന്ന ഉടനെ ഒന്ന് നിന്നു. അല്പം വീതിയുള്ള നീളത്തിൽ കിടക്കുന്ന തെരുവ്, വീടുകളുടെ ഇടയ്ക്ക് ഇപ്പോൾ ധാരാളം കടകളും വന്നിട്ടുണ്ട്. കമ്പോളമാണോ എന്ന് തോന്നുമാറ്. ആടിയറുതിയുടെ ബഹളമൊക്കെ ശമിച്ച് ആവണിയെ വരവേൽക്കാൻ മയങ്ങി ശയിക്കുന്ന തെരുവ്, അവിടെ കണ്ണു ചിമ്മുന്ന തെരുവുവിളക്കുകൾ, നിറഞ്ഞു തുളുമ്പുന്ന നിലാവിന്റെ പാൽവെളിച്ചം, തന്നെ കണ്ടിട്ട് കുരച്ചുകൊണ്ട് ഓടി വന്ന തെരുവുനായ്ക്കൾ, പരിചയമുള്ള മണത്തെ മനസ്സിലാക്കി കുര മതിയാക്കി പിൻവാങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങി. രണ്ടു മൂന്ന് ചുവടുകൾ വെച്ചപ്പോൾ പതിവ് ശീലത്തിൽ വലതുവശം ഇരുന്ന മൂന്നു നില കെട്ടിടത്തിന്റെ വാതിൽക്കൽ ചെല്ലുന്ന തന്റെ മിഴികൾ, താഴെ ഓട്ടോമൊബൈൽ ഷോറൂം, വിസ്താരമായ കട, മുകളിൽ കടവുടമയുടെ വീട്, കടയുടെ തൊട്ടരികിൽ മുകളിലത്തെ നിലയ്ക്ക് ചെല്ലുന്ന കോൺക്രീറ്റ് പടികൾ, ഏറ്റവും താഴത്തെ പടിയിലിരുന്നു കൊണ്ട് തന്നെത്താനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, മുകളിലേക്ക് ചെല്ലുന്ന പടികളിൽ ഇരുട്ട്, ചില ദിവസങ്ങളിൽ അവിടെ ഇരുട്ടിൽ മങ്ങലായി കാണുന്ന ഒരു പ്രായമേറിയ സ്ത്രീ. ആ ചെറുപ്പക്കാരന്റെ അമ്മയുടെ രൂപത്തെ തന്റെ കണ്ണുകൾ അന്വേഷിച്ചു. ഇല്ല, ശൂന്യം, ഇന്ന് ആരുമില്ല. ആടിയറുതി കഴിഞ്ഞ് ആവണി പിറക്കുമ്പോഴെങ്കിലും ഈ കാഴ്ചയ്ക്ക് തിരശീല വീഴുകയില്ലേ എന്നർത്ഥമില്ലാതെ ആശയവൽക്കരണം. അതും നടന്നില്ലല്ലോ. ചില കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തെരുവിൽ താമസത്തിന് വന്ന കാലം മുതൽ തന്നെ കാണുന്ന പതിവ് കാഴ്ചയാണല്ലോ ഇത്. ഈ വഴിയിൽ കൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന എല്ലാ ദിവസവും ഇന്നേരം ഈ കാഴ്ച ഇവിടെ കാണാറില്ല. പക്ഷേ ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമെങ്കിലും കാണാതിരിക്കാനും സാധ്യമല്ല തന്നെ. ആദ്യം തന്റെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടില്ലായിരുന്നു. ചെറുപ്പക്കാരന് 30 വയസ്സിൽ കൂടുതൽ കാണുകയില്ല. കാഴ്ചയിൽ ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. വീട്ടിനകത്ത് അയാളെ കടത്തിവിടാതെ വെളിയിൽ വെച്ച് തന്നെ അയാൾ പറയുന്നതിനെ തീരെ രസിക്കാത്ത മട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അയാളെ പ്രസവിച്ച സ്വന്തം അമ്മയാണെന്ന കാര്യം വളരെ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് തനിക്ക് അറിയാൻ സാധിച്ചതു തന്നെ.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൊണ്ട് കൊടുക്കുക, ഇപ്പോഴും ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: പത്രം പത്രം, ഇന്നത്തെ പത്രം ആർക്കും വായിക്കാം, എങ്ങനെയും വായിക്കാം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചെറുതേരെ പത്രം എന്ന് വായിച്ചേ. ആ പത്രം പത്രം പത്രം വായിക്കു രുചിയായിട്ട് വായിക്കാം. ഇന്നത്തെ പത്രം ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. കുമ്പറേ, നല്ല ചൂടുള്ള സാധനം.
5: ചായ ആയിരിക്കും.
4: അല്ല പാ, പത്രം പത്രം.
6: കാര്യത്തിന് ഇപ്പൊ പത്രവൽപ്പനം തുടങ്ങിയോ? ഇന്നത്തെ വണ്ടേ മാച്ചൻ ന്യൂസ് ഉണ്ടോ?
4: ആനക്കാര്യത്തിലല്ല അവന്റെ ചേനക്കാര്യം. പത്രം വായിക്കണ ചക്ക.
7: അമ്മേ, സബ്സിഡി ആഘോഷം, വല്യമാമയുടെ സബ്സിഡി ആഘോഷ വാർത്ത.
8: ഞാനും വായിച്ചു മോനെ, അത്ഭുതമായിരിക്കണം. വല്യേട്ടൻ സബ്സിഡി ആഘോഷം നടത്തുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇത് എങ്ങനെയാ പത്രത്തിൽ വന്നത്?
7: അതാ എനിക്കും മനസ്സിലാകാത്തത്. ആരാ ഈ വാർത്ത കൊടുത്തത്?
4: ആര് കൊടുത്ത വാർത്തയായാലും എന്താ, സബ്സിഡി നടക്കണമെന്നും ഒരു അധികാര കൈമാറ്റം വേണമെന്നും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വാർത്ത കൊടുത്തത് ഞാന്.
9: സമ്മതിച്ചിരിക്കുന്നു. രാമനാഥൻ കലക്കി. എക്സലന്റ്.
4: താങ്ക് യു.
9: യു ആർ സ്മാർട്ട്. ഓ, വെരി വെരി സ്മാർട്ട്.
4: താങ്ക് യു. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായച്ചിത്തം വേണമല്ലോ. അതുകൊണ്ടാ. എന്താ, ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ?
10: ഏയ്, ഒരു എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് രാമനാഥൻ ഉണ്ടാവും. അല്ലേ അളിയ?
11: അതെ, എന്തായാലും രാമനാഥൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഇനി ഏതായാലും സബ്സിഡി ആഘോഷം പൊടി പൂരമാക്കിയിട്ട് തന്നെ കാര്യം.
8: അതെ, അത് തന്നെ.
11: ആരാ ഈ വാർത്ത കൊടുത്തത്?
4: വാർത്ത കൊടുത്തത് ഞാനാ. എല്ലാവരുടെയും ആഗ്രഹം അതാ. എന്തേ, നമുക്ക് ഈ സപ്തതി ഒരു ചരിത്ര സംഭവം.
11: അത് നടക്കില്ല.
4: സോറി, എനിക്ക് കുറച്ചുപേർ കൂടി പത്രം എത്തിക്കാനുണ്ട്. പത്രം
11: അനുവദിക്കില്ല ഞാൻ.
4: അതാ അദ്ദേഹം വരുന്നുണ്ട്.
7: നമസ്കാരം. പത്രവാർത്ത കണ്ടു, സന്തോഷായി.
11: പരാതി ഉണ്ടേ, വാർത്ത പത്രത്തിൽ അറിയേണ്ടി വന്നു.
7: ഈ പത്രവാർത്ത തീർത്തും
4: അനുയോജ്യം തന്നെ. അത്ര പ്രാധാന്യത്തിലല്ലേ വാർത്ത വന്നിരിക്കുന്നത്?
7: അത് പിന്നെ പത്മനാഭനാർ അദ്ദേഹത്തിന്റെ കാര്യമല്ലേ ഈ സപ്തതി ആഘോഷം?
4: സംശയമുണ്ട്, ഗംഭീരമായിട്ട് തന്നെ നടത്തും.
7: അതെ, നടത്തും.
10: രാമനാഥൻ നീ?
4: ഞാനുണ്ടാകും. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ മുമ്പിൽ തന്നെ ഈ രാമനാഥൻ ഉണ്ടാവും. അമ്മാമ്മ ഉണ്ടാവരടുത്ത് നിന്നാ മതി.
11: ഇത് കുടുംബക്കാരുടെ മാത്രം കാര്യമല്ലല്ലോ. പത്മനാഭൻ നായർ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനം കണക്കിലെടുത്താ ഇത് നാട്ടുകാരുടെ ആവശ്യമാ. സപ്തതി ഞങ്ങള് ദേശീയോത്സവമാക്കി മാറ്റും. എന്താ അങ്ങയുടെ അഭിപ്രായം?
4: അയ്യോ, അദ്ദേഹം ഇപ്പൊ ഒന്നും പറയില്ല. സന്തോഷം കൊണ്ട് അങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയാണേ. പറയാനുള്ളത് സപ്തതി ആഘോഷ സമയത്ത് പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾ കുടുംബക്കാരുടെ പരിപൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഇല്ലേ
8: സംശയം? ഇനി ഒരാഘോഷം ഈ തറവാട്ടിൽ ഇനി ഉണ്ടാവാനുണ്ടോ?
4: എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കൂ.
7: അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആഘോഷം ഇത്ര ആർഭാടപൂർവ്വം വേണ്ടെന്ന.
11: അത് ഞങ്ങൾ കരക്കാരൻ നിശ്ചയിക്കും. അപ്പൊ തീയതി നിശ്ചയിച്ച് മുമ്പോട്ട് നീങ്ങല്ലേ.
4: അയ്യോ, അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമല്ല, ദാ ഇദ്ദേഹമാ. ഇപ്പൊ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പുത്ത സംബന്ധക്കാരൻ, അപാര പണ്ഡിതൻ, വിവേകി ക്വാന്തണ്ണി മാമ. അപ്പൊ നമുക്ക് സപ്തതി ആഘോഷത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് പോവാല്ലേ?
7: ഉവ്വ
4: കേട്ടില്ലേ? ഉവ്വ എന്നൊരു വാക്കാ വായി എന്ന് വീണ അതിനെ തറവാട്ടിൽ എതിർവാക്കില്ല. അപ്പൊ നമുക്ക് ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കാം. എന്താ?
7: അതെ,
4: കരയുന്നുണ്ട്.
7: രാമനാഥ,
4: എന്താ അമ്മമ്മ? അമ്മമ്മ അവരുടെ ചെന്നട്ടെ.
7: രാമനാഥ
4: കൂട്ടി ചെന്നട്ടെ. അമ്മമ്മേ അന്ന് വന്ന് വിശ്രമിച്ചാട്ടെ.
7: എന്താ നിന്റെ ഉദ്ദേശം?
4: നല്ല ഉദ്ദേശം തന്നെ. മരുമക്കത്തായൊക്കെ പോയി, ഇപ്പൊ മക്കത്തായോ. എന്തായാലും സപ്തതി ആഘോഷ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാവുമല്ലോ. ഈ മകൻ ജീവിച്ചിരിക്കുമ്പോ അനന്തരവന്മാരെ അവകാശികളെന്ന് അങ്ങേക്ക് പറയാൻ കഴിയൂ?
7: ഇല്ല, നിന്റെ ഉദ്ദേശം നടക്കില്ല.
4: പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങ് സത്യമേ പറയൂ, ധർമ്മമേ പ്രവർത്തിക്കൂ. ഇതെന്റെ വാക്കുകളല്ല, സമൂഹം പറയണതാണ്. സത്യം വധ, ധർമ്മം ചര.
10: പായസീരി തയ്യാറായില്ലേ?
1: ഞാൻ റെഡിയായി കഴിഞ്ഞു.
10: ഏതായിട്ടുണ്ടോ? കുടിച്ചാ കാരണവന്റെ മനസ്സ് തെളിയണം. അതാണ് നമ്മുടെ വിജയം.
1: വലിയ മാമയുടെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം.
10: എന്തായാലും ഒരു വലിയ കനത്തിലെടുത്തു.
1: അയ്യോ, അമ്മാമയ്ക്ക് കുറച്ച് മതി.
10: എന്നാ ഒരു സ്പൂണെടുക്ക്.
11: അകത്ത് രാമനാഥ മാസി ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ, ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ
1: ഇന്റെ പകുതി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. കയ്യിൽ ഒരു പാത്രം പിടിച്ചിട്ടുണ്ട്.
10: സൂചി കുത്താൻ ഇടവില്ലല്ലോ.
5: അവസാനം വന്നവൻ ക്യൂവിന്റെ അറ്റത്ത് നിൽക്കുക, അതിക്രമിച്ച് കയറ്റാൻ പാടില്ല.
10: ഇതെന്താ ടിക്കറ്റ് ഒക്കെ നിൽക്കുക?
5: അതെ, ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ, സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്ക. അങ്ങനെ ഞാൻ ഓർഡറാക്കിട്ട് വരാം.
12: മീനാക്ഷി എന്താ കൊണ്ടുവന്നേ? ഓ ഒന്നുമില്ല, ഒരു പാൽപായസാ. വല്യമ്മയുടെ കയ്യിലുണ്ടാ?
13: എനിക്ക് വല്യേട്ടനെ ഒന്ന് കണ്ടിത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ, അതിനൊന്നും വേണമെന്നില്ല. എന്നാലും ഇത്തിരി പാലട ആയിക്കോട്ടെ എന്ന് കരുതി.
12: അത് ശരി, അപ്പൊ വല്യേട്ടന് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാ എടുത്ത് എന്റെ തിരുമേനി അടുക്കളെന്ന് പുറത്തി അടിച്ച്?
5: നീ വിഷമിക്കണ്ട മുട്ടിയെ, നമ്മുടെ കടലപ്രവനെ കടത്തിവെട്ടാൻ ഒരു വിഭവത്തിനാവില്ല.
13: മാമത് മെനിഞ്ഞാന്നേ ഉണ്ടാക്കിയിരിക്കണോ?
5: അയ്യേ, അപ്പൊ മെനിഞ്ഞാന്നേ ഉണ്ടാക്കിയ പ്രഥമനെ കൊണ്ടുവന്നേ, അത് വലിച്ചു പോയില്ലേ?
13: നമ്മുടെ പൊളിക്കും. ഒന്നും ഇണ്ടാണ്ടിരിക്കണുണ്ടോ? എല്ലാരും കൂടി വലിഞ്ഞു കയറി ചെന്ന വല്യേട്ടന് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊക്കെ പോയിക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ചിട്ട് വിവരം പറഞ്ഞേ പോരെ.
12: അത് വേണ്ട, വല്യേട്ടൻ എല്ലാവർക്കും ഒരുപോലെയാ, ഒരുമിച്ച് സംസാരിച്ചാ മതി അല്ലേ?

ലോകം ശോകഹതം ച സമസ്തം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യരാണ്. ഈ ലോകത്ത് എവിടെ നോക്കിയാലും കൂടുതലും ദുഃഖിതരാണ്, ദരിദ്രരാണ്, രോഗികളാണ്, അംഗവൈകല്യമുള്ളവരാണ്. എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു ദൈവം കരുണാമയനാണെന്ന്. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ജർമ്മൻ ചിന്തകനായിരുന്ന ഫ്രെഡറിക് നീഷെ ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞത്? നീഷെ പറഞ്ഞതിന് വിരുദ്ധവും അനുകൂലവുമായി പ്രതികരണങ്ങളുണ്ടായി. നീഷയുടെ ആന്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം കത്തിക്കുക വരെ ഉണ്ടായി. ഇതേക്കാൾ കുറച്ചുകൂടി രസമാണ് ആർത്തർ സി ക്ലർക്കിന്റെ വിവരണം. സർവശക്തൻ, സർവവ്യാപി, കരുണാമയൻ എന്ന വിശേഷണങ്ങളാണല്ലോ ദൈവത്തിനുള്ളത്. എന്നാൽ ഇതിനപ്പുറം ഏതോ ഒരു ഗുണം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ക്ലർക്ക് പറയുന്നത്. പ്രത്യേകിച്ച് സർവവ്യാപി എന്ന ഗുണമില്ല തന്നെ. കാരണം ദൈവത്തിനൊരിക്കലും പ്രകാശ വേഗതയിലോ അതേക്കാൾ കൂടുതലായോ സഞ്ചരിക്കാനാവില്ല. ദൈവം തന്നെ നിശ്ചയിച്ച നിയമത്തിൽ ദൈവം തന്നെ ബന്ധനായിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ കാര്യങ്ങൾ മോശമാണെന്ന് പുള്ളിക്കറിയാം. അതെല്ലാം സർവശക്തന് മാറ്റാനറിയാം. കരുണാമയൻ മാറ്റുകയും ചെയ്യും. പക്ഷേ നാം ക്ഷമിച്ചിരിക്കുക. അദ്ദേഹം ഇങ്ങെത്തട്ടെ. പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂര ഗാലക്സിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടാകും. പ്രകാശവേഗത്തിൽ ഇങ്ങോട്ട് എത്തിക്കോട്ടെ. ക്ലാർക്കിനെ ഈശ്വരവാദികൾ എന്ത് ചെയ്തു എന്നറിയില്ല. ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം, എന്തിനീ പാപം ഞങ്ങളെ സങ്കടക്കടലിലൊഴുക്കി? മറ്റൊരു പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൂർവ്വജന്മങ്ങളിൽ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവം എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നതാണ്. ഇങ്ങനെ നിരവധി തർക്കങ്ങളും വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇക്കാര്യത്തിന് അവസാനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെന്തോ ആകട്ടെ, ആവർത്തിച്ചാവർത്തിച്ചു പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ആരാധനാലയങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകണം. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളെക്കാൾ പ്രാധാന്യം ശാസ്ത്രോത്സവങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാളെ നമ്മൾ നാണിച്ച് തലകുനിക്കേണ്ടതായി വരും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം

നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നീതിയും ന്യായവും.
1: നീതിയും ന്യായവും.

0: നീതിയും ന്യായവും എന്ന പരിപാടിയിൽ ഇന്ന് ഹരിത ചട്ടങ്ങളെക്കുറിച്ച് കേൾക്കാം. പരിസ്ഥിതി സന്തുലനം നശിപ്പിച്ച് ഗുരുതര ഭവിഷ്യത്തുകൾക്ക് ഇടയാക്കുന്ന ഖരദ്രവ വാതക മാലിന്യങ്ങളുടെ അളവ് ഗണ്യമായി കുറയ്ക്കാനും നിയന്ത്രിക്കാനും അതിലൂടെ പരിസ്ഥിതി പരിപാലനം ഉറപ്പാക്കുന്നതിനുമുള്ള നിയമങ്ങളെയാണ് ഹരിത ചട്ടങ്ങൾ എന്ന് പറയുന്നത്. ഹരിത ചട്ടങ്ങളുടെ മുഖ്യ ഘടകം മലിനീകരണം സൃഷ്ടിക്കുന്ന വിധത്തിൽ പാഴ്വസ്തുക്കൾ ഉണ്ടാക്കുന്നതും അവ അലക്ഷ്യമായും അനിയന്ത്രിതമായും നിക്ഷേപിക്കുന്നതും കുന്നുകൂടാൻ ഇടയാക്കുന്നതുമായ സാഹചര്യം തടയുക എന്നതാണ്. പുനരുപയോഗിക്കാവുന്നതും പുനഃചംക്രമണ സാധ്യവുമായ ഉൽപ്പന്നങ്ങളുടെയും വസ്തുക്കളുടെയും ഉപഭോഗവും വിനിയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ ഘടകം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ ആവർത്തിത ഉപയോഗക്ഷമതയുള്ളത് മാത്രമായത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മൂന്നാമത്തെ ഘടകം. ജൈവ സംസ്കരണ സാധ്യമായ ഉൽപ്പന്നങ്ങൾ, ഉപാധികൾ, സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്ക് പ്രചാരവും ഉപയോഗവും ഉറപ്പാക്കുക എന്നതാണ് നാലാമത്തെ ഘടകം. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക, തടയുക, പുനരുപയോഗിക്കുക, പുനർനിർമ്മിക്കുക തുടങ്ങിയ പ്രാമാണിക രീതികൾ പ്രാവർത്തികമാക്കുകയാണ് ഹരിത ചട്ടങ്ങളുടെ പ്രയോഗത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഒപ്പം പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങളും ഉപാധികളും പ്രോത്സാഹിപ്പിക്കുക എന്നതും ഹരിത ചട്ടത്തിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ ഹരിത ചട്ടങ്ങളുടെ പരിപാലനത്തിന് സഹായകവും പ്രേരകവുമായി ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് മുതലായവ പ്രവർത്തിച്ചുവരുന്നു. ഹരിത കർമ്മസേന ഈ മേഖലയിൽ സ്തുത്യർഹമായ സേവനമാണ് ചെയ്തുവരുന്നത്.
1: നീതിയും ന്യായവും തയ്യാറാക്കിയത് LR മധുജൻ. അവതരണം, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി ലഹരിക്കെതിരെ.
1: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക. ലഹരിക്കെതിരെ

0: രാജാക്കന്മാരുടെ രോഗമെന്നാണ് വിശേഷണം. പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരെയും ബാധിക്കുന്ന സാധാരണ രോഗമായി ഗൌട്ട് മാറിയിരിക്കുന്നു. സന്ധിപാത രോഗമെന്ന് ഗൌട്ടിനെ മലയാളീകരിക്കാം. സുഖലോലൂപരായി തിന്നും കുടിച്ചും കഴിഞ്ഞിരുന്ന ഉപരിവർഗക്കാരിലായിരുന്നു ഈ ഗൌട്ട് രോഗം കൂടുതലായും കണ്ടിരുന്നത്. വിരൽ ചുവന്നു വീർക്കുക, സന്ധികൾ നീരുവന്നു വീർക്കുക, തൊട്ടാൽ പൊള്ളുന്ന ചൂട് അനുഭവപ്പെടുക, സന്ധികളിൽ എന്തെങ്കിലും തൊടുന്നതുപോലും സഹിക്കാൻ കഴിയാതാവുക, ഫാനിന്റെ കാറ്റ് തട്ടുന്നതുപോലും അസഹനീയമാവുക തുടങ്ങിയവയാണ് ഗൌട്ടിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നതാണ് ഗൌട്ടിന് കാരണം. ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ ഉൽപാദനം കൂടുതലാവുക, യൂറിക് ആസിഡിന്റെ വിസർജനം കുറയുക എന്നീ കാര്യങ്ങളാണ് ഗൌട്ടിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമായി തീരുന്നത്. ഇത് രണ്ടിനും മദ്യപാനം ഒരു ഘടകമാണ്. കരളിൽ വച്ചുള്ള ATP എന്ന ഘടകത്തിന്റെ വിഭജനത്തെ ത്വരിതപ്പെടുത്താൻ മദ്യത്തിന് കഴിയും. അത് യൂറിക് ആസിഡിന്റെ ഉൽപാദനത്തെ കൂട്ടും. ലാക്ടിക് ആസിഡിന്റെ അളവ് മദ്യപാനം കാരണം കൂടും. അത് വൃക്കകൾ വഴിയുള്ള യൂറിക് ആസിഡിന്റെ വിസർജനത്തെ തടയും. ഇപ്രകാരം ഗൌട്ടിന് കാരണമാകുന്ന പ്രധാന മദ്യമാണ് ബിയർ. ബിയറിൽ അടങ്ങിയിരിക്കുന്ന ഗ്വാനോസിൻ യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടും. വളരെ പെട്ടെന്നായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. മിക്കവാറും ഉറക്കത്തിൽ കാലിലെ പെരുവിരലിൽ വേദന അനുഭവപ്പെട്ട് ഉണരും. ചൂടും ചുവപ്പും നീർക്കെട്ടുമുണ്ടാകും. ഇത്തരം ലക്ഷണങ്ങൾ കണ്ട് ഗൌട്ടാണെന്ന് ഉറപ്പായാൽ മദ്യപാനം പാടെ ഉപേക്ഷിക്കുന്നതാണ് തുടർന്നുള്ള ആരോഗ്യത്തിന് നല്ലത്. അല്ലാത്ത പക്ഷം യൂറിക് ആസിഡ് പരൽ രൂപം പൂണ്ട് ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പറ്റിപ്പിടിക്കും. അവിടെവിടെയായി തടിപ്പുകളുണ്ടാകും. ഈ അവസ്ഥയെ ടോഫൈ എന്ന് പറയും. ഗൌട്ടിന്റെ തുടർച്ച വൃക്കകളുടെ തളർച്ചയ്ക്ക് കാരണമാകും. നീർക്കെട്ട് ബാധിച്ച സന്ധികളിൽ നിന്ന് സയനോവിയൽ എന്ന സ്രവം കുത്തിയെടുത്ത് അതിൽ യൂറിക് ആസിഡിന്റെ തരികളുടെ സാന്നിധ്യം മനസ്സിലാക്കിയാണ് രോഗനിർണയം നടത്തുന്നത്. ഒപ്പം രക്തപരിശോധനയും നടത്താറുണ്ട്. വേദന സംഹാരി മരുന്നുകൾ കോൾച്ചിസിൻ എന്നിവയൊക്കെ ഗൌട്ടിന് പ്രതിവിധിയായി നൽകുമെങ്കിലും മദ്യപാനവും സുഖലോലുപതയാർന്ന ഭക്ഷണ രീതിയും ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആവശ്യത്തിന് വെള്ളം കൂട്ടിക്കുക, ശരീരഭാരം തുലനപ്പെടുത്തുക, ജീവിതശൈലിക്കനുസരിച്ച ഭക്ഷണക്രമം പിന്തുടരുക, തക്കാളി അമിതമായി ഉപയോഗിക്കാതിരിക്കുക, വ്യായാമം ശീലിക്കുക, ആടുമാടുകളുടെ കരൾ, ചുവന്ന മാംസം എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, പഴങ്ങൾ പച്ചക്കറികൾ കൂടുതലായി ഉപയോഗിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ഗൌട്ട് വരാതിരിക്കാൻ ചെയ്യാവുന്നതേയുള്ളൂ. ബിയർ മദ്യമല്ല എന്നൊക്കെയുള്ള കുപ്രചരണങ്ങളിൽ വിശ്വസിച്ച് സൌഹാർദ്ദപൂർവ്വം കുപ്പികൾ പൊട്ടിക്കുമ്പോൾ ഓർക്കുക, തീവ്രമായ വേദനയോടെ ഞെട്ടിയുണരാൻ ഒരു രാത്രി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന്.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

Romania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു രണ്ടിടങ്ങഴി. തകഴി ശിവശങ്കരപിള്ള കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം എൻ എസ് മണി, ചിത്രസന്നിവേശം കെ ഡി ജോർജുമായിരുന്നു. ശബ്ദലേഖനം കൃഷ്ണ ഇളമൺ, എം വി കൊച്ചാപ്പുവിന്റെ കലാസംവിധാനം. പത്തു പാട്ടുകൾ രചിച്ചത് തിരുനയനാർ കുറിച്ചി മാധവൻ നായരായിരുന്നു. സംഗീത സംവിധാനം ബ്രദർ ലക്ഷ്മൺ. കമുകറ പുരുഷോത്തമൻ, മീന, കെ പി എസ് സി സുലോചന, സി എസ് രാധാദേവി എന്നിവരായിരുന്നു ഗായകർ.

തിക്കുറിശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, എസ് പി പിള്ള, പി ജെ ആന്റണി, ജോസ് പ്രകാശ്, ബഹദൂർ, വാണക്കുട്ടി, ജയറാനന്ദ്, മുട്ടത്തറ സോമൻ, മിസ് കുമാരി, അടൂർ പങ്കജം, തങ്കം, രഞ്ജിനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തകഴിയുടെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു 1958 ഓഗസ്റ്റ് 24 പ്രദർശനത്തിനെത്തിയ രണ്ടിടങ്ങഴി എന്ന ചിത്രം. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം രണ്ടിടങ്ങഴി എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്ന് തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഓടനാട് എന്ന് അറിയപ്പെട്ടിരുന്ന നാട് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഓടനാട് എന്ന് അറിയപ്പെട്ടിരുന്ന നാട് ഏതാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി. സമൃദ്ധമായ കൗമാര പോഷണം രണ്ടാം ഭാഗം. കൗമാരപ്രായത്തിൽ കണ്ടുവരുന്ന പോഷണക്കുറവ് പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് അധിക പോഷണം അഥവാ ഓവർ ന്യൂട്രീഷൻ. ആഹാരത്തിലെ പോഷകങ്ങളായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവ ശരിയായ അനുപാതത്തിലും അളവിലും കൗമാരക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഊർജദായകങ്ങളായ അന്നജവും കൊഴുപ്പും കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുകയും മാംസ്യം, ധാതുലവണങ്ങൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ചു മാത്രം കഴിക്കുകയും ചെയ്യുന്നത് അമിതവണ്ണം, PCOD, മറ്റു ഹോർമോൺ തകരാറുകൾ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്കും മറ്റു സങ്കീർണതകളിലേക്കും നയിക്കും. എന്ത് കഴിക്കണം, എന്ത് നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാലാണ് പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടി വരുന്നത്. നിയന്ത്രിക്കേണ്ട അന്നജങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ലഘു അന്നജങ്ങൾ. പഞ്ചസാര, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ സംസ്കരിച്ച അന്നജങ്ങളായ തവിട് കളഞ്ഞ ധാന്യങ്ങൾ, മൈദ ഉപയോഗിച്ചുണ്ടാക്കിയ പൊറോട്ട, ന്യൂഡിൽസ്, വൈറ്റ് ബ്രെഡ് തുടങ്ങിയവ നിയന്ത്രിക്കണം. അന്നജം ധാരാളമായി അടങ്ങിയിരിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങളും നിയന്ത്രിത വിഭാഗങ്ങളിൽ പെടുന്നു. അന്നജത്തിന്റെ അളവ് ഭക്ഷണത്തിൽ കൂടുമ്പോൾ പൊണ്ണത്തടി, പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യതയും വർദ്ധിക്കുന്നു. ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന അന്നജം വിഘടിച്ച് ഗ്ലൂക്കോസ് ആകുകയും അവ കോശങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. കോശങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ളത് ഗ്ലൈക്കോജനായും കൊഴുപ്പായും കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഒരു പരിധിയിലധികം ഇവ സൂക്ഷിക്കപ്പെടുമ്പോൾ അമിതവണ്ണവും പ്രമേഹവും അതുപോലെയുള്ള മറ്റു ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണതകളും ഉണ്ടാകുന്നു. കൂടുതൽ അന്നജമെന്നാൽ കൂടുതൽ കൊഴുപ്പ് എന്നത് ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും എന്തു കഴിക്കാം എന്നത് ഇപ്പോഴും ചോദ്യമായി നിൽക്കുന്നു. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട അന്നജങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നോക്കാം. അധികം സംസ്കരിക്കാത്ത ധാന്യങ്ങൾ, തവിടു കളയാത്ത അരി, ഗോതമ്പ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയുടെ അളവിനും പരിമിതികളുണ്ട് എന്നത് മറക്കരുത്. ഓട്സ്, ബാർലി, റാഗി, നാരുകൾ ധാരാളമടങ്ങിയ പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, പേരയ്ക്ക, തണ്ണിമത്തൻ, പപ്പായ, മാതളം തുടങ്ങിയ പഴങ്ങൾ എന്നിവ ആഹാരക്രമത്തിൽ കൊണ്ടുവരിക. അന്നജം നിയന്ത്രിച്ചതുപോലെ കൊഴുപ്പുകളെ നിയന്ത്രിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എണ്ണയും എണ്ണക്കുരുക്കളും മാത്രമല്ല കൊഴുപ്പ് വിഭാഗങ്ങളിൽ പെടുന്നത്. ഇൻവിസിബിൾ ഫാറ്റ്സ് അഥവാ അദൃശ്യ കൊഴുപ്പുകളായ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയും അമിതമായി കഴിക്കുന്നത് കൊഴുപ്പിന്റെ തോത് ശരീരത്തിൽ വർദ്ധിപ്പിക്കും. അമിത കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നതിന് നാരുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നിത്യേന ഉപയോഗിക്കുക. ഇതോടൊപ്പം ശാരീരിക അധ്വാനവും ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. സമൃദ്ധമായ കൗമാരം നാളെയുടെ മുതൽക്കൂട്ടാണ്. കൗമാരം പോഷക സമ്പന്നമാക്കാൻ സ്വയം അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതുണ്ട്. ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പുകൾ ആരോഗ്യകരമായ ഒരു ഭാവിയെ വാഗ്ദാനം ചെയ്യുന്നു. കൗമാര ആരോഗ്യ പരിപോഷണം വളരെ പ്രാധാന്യത്തോടെ ഓരോ വീട്ടിലും ഇനി ചർച്ച ചെയ്യപ്പെടട്ടെ.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൌഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം കുടുംബപുരാണം. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ എ കെ ലോഹിതദാസ്. നിർമ്മാണം മാത്യു ജോർജ്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ.
3: പോയിട്ട് എത്ര വേഗം വന്നു?
4: പോയില്ല, പകുതി വഴിയുന്നപ്പോ ഒരു സംശയം.
3: എന്തേ?
4: അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ അഞ്ഞൂറ്റാണോ?
3: അതിപ്പോ ഏതായാലും പോരെ.
4: അത് ശരി. അപ്പൊ സോപ്പ് മിനിക്ക്.

0: വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്കുക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ, അതെ, പൊട്ടിപ്പോയി.
1: എന്ത്
0: കുടവേ?
1: ആരുടെ?
0: ആ രാഘവന്റെ ചെറിയ കുടവാ.
1: അതിന് നമുക്കെന്താ?
0: അത് ഇതുണ്ടായിരുന്നു.
1: ഏത്?
0: കല്ല്. അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കാന്നുണ്ടോ? അപ്പൊ ഞാൻ അവിടെ പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച കാശിന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ.
1: അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു, അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു.
0: അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിമ്മോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? അവളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപ എടുത്തു, അവളറിയണ്ട.
2: എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്ലേ?
0: നിന്നെ ഇവിടുന്ന് പുകച്ച പുറത്ത് ചാടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കാ ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇതൊരു പഞ്ച പാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ. അവൾ അങ്ങനൊക്കെ പറയും, മോളിയല്ലേ. ഒറ്റ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ.
2: ഇല്ല. ആ കുന്തം കളിച്ചിനി കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട.
0: ഓ, അപ്പൊ അവൾ അത് പറഞ്ഞല്ലേ.
2: നിങ്ങക്ക് നാണമല്ലേ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് കളിച്ചു നടക്കാൻ?
0: എടി, എന്റെ ശരീരത്തിന്റെ പ്രായമായിട്ടുള്ള മനസ്സ് ഇപ്പഴും ചെറുപ്പാ.
2: ഷഷ്ടിപൂർത്തി 6 ആവുമ്പഴാ ചെറുപ്പം.
0: വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂചിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റു ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നല്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര് ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഒരു VIP വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരനായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമജീവിതം നയിക്കുക.
2: വിശ്രമജീവിതം നയിക്കാനാവും, സൈക്കിൾ എടുത്തിട്ടിങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്.
0: എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ശാലീന സുന്ദരിയായ ഒരു ഭാര്യ, ആരും കേട്ടില്ല. മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ. പിന്നെ രണ്ടാമത്തെ മകൻ,

0: പ്രേമൻ വടക്കേ മുറി റെഡി ആയില്ലേ?
1: അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക.
0: അയ്യോ നേരല്ല, 7 മണിക്ക് നടൻ തുടങ്ങേണ്ടതാ. 19 കിലോമീറ്റർ ഓടി എത്തണം.
2: അതിനെന്താ പഴയ ഫെർഗോ അല്ലേ അവൻ? അവൻ ആരാ? പണ്ട് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴേ ഇന്നത്തെ നമ്മുടെ രാമൻകുട്ടിനാരാണ് കളക്ടർ. അന്ന് ഞാൻ നല്ല ചെറുപ്പമാ, ഒരു 30-32 വയസ്സ് കാണും. പ്രേമൻ അന്ന് അന്ന് പ്രേമൻ ഉണ്ടോടി?
1: പിന്നെ നമ്മൾ കോഴിക്കോട് വരുമ്പോ പ്രേമൻ 1 വയസ്സാ.
2: ഏ അന്ന് കൃഷ്ണൻ ഉണ്ണിയാ, 53 ഉണ്ണി. അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ പ്രേമൻ.
1: അതെങ്ങനെയാ, ദേവകി മുരളിയെ പ്രസവിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ പ്രേമൻ? അന്ന് നമ്മള് പാലക്കാട്
0: കോഴിക്കോട് എവിടെങ്കിലും ആകട്ടെ.
2: ആ എവിടെങ്കിലും ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നേ അന്ന് ബേപ്പൂരുടെ ഹാജിയാർക്ക് ഇതുപോലെ ഫർഗോ.
0: നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സമയം ഇപ്പോഴേ വൈകി, ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും. 4 മണിക്ക് സെറ്റ് കെട്ടേണ്ടതാ. പ്രേമൻ വടക്കേ മുറി ഒന്ന് വിളിക്കാമോ?
1: പ്രേമാ

0: കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ, അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും.
1: ആ അത് കൂടും, പക്ഷേ അവര് വെയിറ്റ് കുറഞ്ഞ വേറെ ആളെ നോക്കും, അല്ലെങ്കിൽ തന്നെ മാസം നാലോ അഞ്ചോ കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടിക്കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും.
0: എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ.
1: ആരാ?
0: ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്.
1: ഓ, എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ, അവർക്ക് നാലു മണിക്ക് കർട്ടൻ കിട്ടാനുള്ള അത്രേ.
0: അതെന്റെ ജോലിയല്ല, ഞാൻ നടനാണ്, നടൻ മാത്രമാണ്.
2: സിക്സ് സിലിണ്ടർ അല്ലേ?
3: അതെ.
2: എഞ്ചിൻ എങ്ങനെ?
3: എഞ്ചിൻ കുഴപ്പമൊന്നുമില്ല,
2: കയറ്റം ഒക്കെ നല്ല വലുവായിരിക്കും.
3: ആ നല്ല വലുവാ.
2: അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. ആ
4: പ്രേമം അടക്കമുറിയുടെ അച്ഛനല്ലേ?
2: കണ്ടിട്ട് എന്ത് തോന്നുന്നു?
5: നല്ല ചായ.
2: ആ പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബം ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു വടക്കേമുറി ഉണിക്കണ്ടെന്നായർ, രാവണ മതത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാൽ അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ.
0: മതിയച്ചാ ആളുകളെ വധിച്ചത്, പോവാ.
2: എടാ അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ
3: ഒന്ന് തല്ലിക്ക്.
2: ആ പിടിച്ചേ. ആ കൊടുത്തോ.
4: വരട്ടെ.
2: ആ

0: നേരം എത്രയായെന്നറിയോ?
1: ഒരു നാല് നാലര ആയി കാണും. അല്ല, വാച്ചല്ലേ കയ്യിൽ കിടക്കുന്നേ.
0: സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഈ ഉളി തേക്കാൻ തുടങ്ങിട്ട് നേരെ എത്രയെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാൽ?
2: ഒന്ന് വേഗം നോക്കണോ?
0: നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്, പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ.
2: എന്തായി മരപണിയൊക്കെ?
0: എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴും തീരുന്ന ലക്ഷണമില്ല. രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ രാഷ്ട്രീയം പറിച്ചല്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ?
2: അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തി പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. വേണ്ടേ?
0: വേണം.
2: ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും ഇവനെടുത്തോണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ടൈവരുടെ മകനായവൻ. നമ്മളൊന്നറിയാമത്തെ കിഴങ്ങന്ന് വിചാരിക്കരുതല്ലോ. മതിയല്ലേ,
0: ഞാനിപ്പോ വരാം.
3: നിങ്ങൾ എന്ത് മനുഷ്യനാ, മുരളിയെ കൊണ്ട് ഏതൊക്കെ എടുപ്പിക്ക?
0: അതിനെന്താ അമ്മ എടുത്തി? പാലക്കാട് കോട്ടയത്ത് താമസിക്കുമ്പോ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു.
3: അതന്ന് ഇന്ന് അങ്ങനെയാ?
2: ആ, ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞ
3: ശരിയല്ലേ?
2: മുരളി ഇരിക്കട്ടോ.
3: ദേവുന് സുഖം തന്നെയല്ലേ?
0: ആ, അസുഖമൊന്നുമില്ല.
3: അമ്പലത്തിലെ ഉത്സവത്തിന്റെ കണ്ടതാ ദേവുനെ.
0: അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക.
4: മുരളി കാപ്പി എടുക്കട്ടെ?
0: വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു?
4: ഇന്ന് ലീവാ, ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്?
0: ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോകുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടി കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ ഹിന്ദു മാത്രല്ലേ ഉള്ളൂ.
3: ഹിന്ദു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ?
0: ആ, പഠിപ്പൊക്കെ നിർത്തി, മണ്ടിയാണെന്നേ. ഇനി കെട്ടിച്ചു കൊടുക്കണം.
2: ഓ, ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ വരുത്തി ഉണ്ട് രമേ. പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ.
0: രമ വരാറായില്ലേ?
3: ഉവ്വ്, കോളേജ് വിട്ടാ ചിലപ്പോ ഗോപുനെ കാത്തു നിക്കും. അവനും ട്യൂട്ടോറിയൽ ഒരുമിച്ച് ആ ബസ്സിലാ വരിക.
0: നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്?
4: എനിക്കെങ്ങനെ അറിയാം, പോയി ചോദിക്ക്.
0: വായി നോക്കിയുള്ള കൊണ്ട് വഴി അടക്കാൻ വയ്യാം. രമയെന്ന് വൈകിയോ?
4: ഇല്ലല്ലോ.
0: ഗോപു, പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എവിടെയെങ്കിലും പത്താം ക്ലാസ് കിടക്കോ? മുരളിയാട്ടിന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ,
4: എന്തായാലും ഇവൻ മുരളിയാട്ടിനെക്കാളും ഭേദം.
0: അതെന്താ?
4: പത്താം ക്ലാസ് ആറ് തവണ എഴുതിയ ആളല്ലേ, ഇവൻ അഞ്ചാകുന്നേ ഉള്ളൂ.
0: അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ.
5: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം.
4: അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു.
5: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ

0: പട്ടിയുണ്ടോ? ശങ്കരനായരുണ്ടോ?
1: ഇതിൽ ആരെയായിപ്പോ വേണ്ടത്? ആ കുഞ്ഞമ്മന്നാണോ? വാ അതോടിരിക്ക.
0: മൂന്നി നേരത്തെ അകത്തെ കേറുന്നില്ല.
1: ആ എന്നാ പിന്നെ അവിടെ ഇരിക്കും. ആ പിന്നെ
0: മോളല്ലേ?
1: ആ മോള് തന്നെ വരുമോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ.
2: കുടിക്കാനെന്താ?
0: ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ.
1: പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും.
0: ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നു. ഹാജിയാരുടെ തടിക്കമ്പനിയിലാ ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു. പോരണ, നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് മോലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടവധ്യം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും.
1: കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ, പക്ഷെ മോൻ സമ്മതിക്കില്ല.
0: അതെന്താ?
1: നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ച ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേജരാ.
0: ആലോചിച്ചിട്ട് പറഞ്ഞാ മതി.
1: ആലോചിക്കാനൊന്നും ഇല്ല, പിള്ളേര് സമ്മതിക്കില്ല.
3: റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം അവിടെ.
4: മീറ്റർ ഒന്നുമില്ല, 10 രൂപ.
3: എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ?
4: ന്യായമായ താരം.
3: എനിക്കിവിടെ തോന്നണ്ടേ ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതി ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട.
1: എന്തോ ജി
3: അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ.
1: ആ 10 രൂപ ആകുമല്ലോ.
3: 10 രൂപയോ? ഞാൻ നമ്പർ കൊടുത്തു വെച്ചു ഓട്ടോറിക്ഷയുടെ. ഞാൻ നോക്കട്ടെ.
5: നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ?
3: എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസ്സിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും?
5: നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി?
3: അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ശരിക്കും തട്ടിക്കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും.
5: ഇങ്ങനെ
3: കൊറേ നാളായി ഇവൻ ഈ പണി തുടങ്ങി.
5: എന്റെ ഇതും തുടങ്ങിയോ? ഇവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ?
3: അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, 2-3 ദിവസമായി ഇവൻ അടുത്തുള്ള പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ മാറ്റം.
4: അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഒരു കുറ്റി വീടി വലിച്ചു
1: പോകുന്നുണ്ടെങ്കിൽ.
3: ആ നിങ്ങളൊക്കെ അവനെ ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിപീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് ഇന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി.
5: ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്നു
1: പഠിക്കൂ.
3: ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടോളം അയക്കണ്ടെന്ന്. വേണ്ടാട്ട ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ.
5: ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ, സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ, അതുകൂടി വലുതാക്കാൻ.
1: പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റി എടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാടെ ഇപ്പോഴും എന്റെ തുടയിലുണ്ട്. ആളായിപ്പോ
5: അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും.
1: അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ.
3: സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ?
4: ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ?
3: അല്ലേ എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ.
4: ഗോഖല തന്നെ.
3: നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക.
4: ഇങ്ങനെ എല്ലാരും കൂടെ ശവിച്ചാ ഞാൻ ഗതിയായത്.
3: എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായി മോഹൻ റായി എന്ന് പറഞ്ഞ് 24 മണിക്കൂറിന് എങ്ങനെടാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കൂ. ഓ എന്താ ഒരു കണിയാന്റെ ചുമ?
6: ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു.
3: എന്താ?
6: ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ?
3: എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാണോ അല്ലേ?
6: 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്തം 25 കഴിഞ്ഞു.
3: ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു.
6: അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ.
3: നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത അഭിപ്രായം ഉണ്ട്.
4: അത് ഞാനും കേട്ടു.
6: നീ പോടത്തുണ്ടി.
3: ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും?
6: തരക്കേടില്ലാത്ത വിധം കിട്ടും.
3: കൃത്യമായ സംഖ്യ പറ.
6: അത് 150.
3: 150 രൂപ നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും.
6: അന്വേഷിക്കും, എന്നാ 100 വരും.
3: എടാ ശരിയായ സംഖ്യ
6: പറഞ്ഞു. മനുഷ്യന് വിശ്വാസം ഇല്ലാത്ത പോലെ
3: വളച്ച കളയോ.
5: വച്ചടാ, ഇവിടെ വലിയ അത്യാവശ്യമൊന്നുമില്ല.
6: കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്.
5: ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്.
6: എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചോരന്റെ മേലെ വരും.
5: പോയി കുളിക്കടാ.

0: ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും.
1: അത് ഇതുവരെ വിട്ടില്ലേ. കഷ്ടം, ഞാൻ തരാം 3 രൂപ.
0: അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയി എന്നൊന്ന് അറിയണ്ടേ. എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഞാൻ വെറും ഒരു പിശകനാണ്. അല്ല ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും ഭൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുകാരനു വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ?
1: കുറവൊന്നുമില്ല.
0: ആ പിന്നെ ഉണ്ടാണ്ടി.
1: പക്ഷേ
0: എന്തോന്ന് പച്ചേ തറ?
1: കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി.
0: മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശിലുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവര് പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആ ആദ്യന്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല.
1: പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്തായിരിക്കും.
0: എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ?
1: ദേവേന്ദ്രനായിരിക്കും.
0: ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ.
1: ഈ ഉണ്ണിട്ടിനെ കൊണ്ട് തോറ്റു.

0: ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു.
1: ഭാനുവല്ലേ, അവക്കിപ്പൊ കൊച്ചുങ്ങൾ രണ്ടായി.
0: ഞാൻ കണ്ടിരുന്നു, മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ദാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നു പോയോ?
1: ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ലേ?
0: മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ?
1: എന്തിനാ?
0: അല്ല, ഞാനൊരു നാടൻ ട്രൂപ്പ് തുടങ്ങട്ടെ?
1: ഉദ്ദേശം?
0: അതെ, എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ?
1: വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ് ഇതൊക്കെ തന്നെ നീയും ചെയ്താ മതി.
0: അഭിനയം
1: അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സിനിമ എടുക്ക് എന്നെ നായകനാക്കിയിട്ട്.
0: അങ്ങനെ തൊല ഞാൻ തീരുമാനിച്ചിട്ടില്ല.
1: മുങ്ങിയ ഇത് ഇവിടെ നല്ലാണോ?
2: അല്ല, വാങ്ങിയതാ. അമ്മേ,
1: മുരളി എവിടെ?
2: ചേട്ടൻ ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ, പെരവണിയിൽ നിന്നിട്ടുണ്ടാവും.
3: അവന്റെ കാര്യം ഒന്നും പറയണ്ട, അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്തിരി വെള്ളം അടുപ്പത്ത് വയ്ക്ക്, ഇരിക്ക്.
1: ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ച.
3: പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ?
1: പിന്നെ അവക്കാകെ ഒരു അസുഖം ഉള്ളൂ, എന്നോടുള്ള അസൂയ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല.
3: ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരവണി കഴിഞ്ഞിട്ട് ആവാമെന്ന് വെച്ചാ നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്.
1: അതാ നല്ലത്, ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ?
3: രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു.
1: എനിക്കറിയാം, കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തന്റെ മോൾ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ മോള് തന്റെ വീട്ടിലേക്ക്. നമുക്ക്

0: ശങ്കരേട്ട ഇറങ്ങുന്നില്ലേ? എന്താ ശങ്കരേട്ട ഇങ്ങനെ നോക്കുന്നത്?
1: ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റണ്ടി വരും.
2: എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ.
1: അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാ മതി.
3: എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടോ എന്ന് തോന്നുന്നില്ല. കാര്യം ഗൾഫിപ്പോയി കുറച്ച് കാശുണ്ടായി കാണും, പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണ കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ.
1: ഏ, ആ മാർക്കറ്റ് ഒന്ന് മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല.
3: അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണെ നോക്കാൻ ചെറുക്കനൊരു ജോലിയുണ്ട്.
4: മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു.
3: എന്തോ ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാ നിനക്കൂടെ എന്തായാലും പോയി പഠിക്കണം.
1: അങ്ങനെ ഇരതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട, അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തന്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം.
4: എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട.
1: അതെന്താ?
4: എനിക്ക് പഠിക്കണം.
1: പഠിച്ചോ, കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണോ നിയമമൊന്നുമില്ലല്ലോ.
5: അല്ല, കല്യാണ കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്.
4: അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട.
6: കൊഞ്ചാതെ പോടിയപ്പുറത്ത് മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ.
4: എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ.
3: അധികം സംസാരിക്കുന്നു, വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ആ,
1: ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ.
4: എനിക്ക് പഠിക്കണം.
7: പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ.
4: എനിക്കിപ്പോ കല്യാണം വേണ്ട.
6: ദേ ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തം കോച്ചിരും കേട്ടോ. ആസത്തെ
1: വെറുതെ നിന്ന് ചിടുങ്ങണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില.
7: ഇത്രക്ക് പിണങ്ങാനെന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കി വേണ്ട, അത്രയല്ലേ ഉള്ളൂ.
4: പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ?
7: അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ.
4: അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട.
7: ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. പറ, ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ.
4: എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ.
7: എന്താ അയാളുടെ പേര്?
4: ശിവൻ.
7: ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുവോ?
3: എന്തോ നിന്റെ കാശുമെല്ലാം പോയോ?
7: അതല്ല, നമ്മുടെ രമയുടെ കാര്യം.
3: എന്താ?
7: പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്.
3: ഇല്ല,
7: നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ.
3: നീ കാര്യം പറ.
7: രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്.
3: കൊല്ലം ഞാൻ പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് വെക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നു നോടി. കുടുംബത്തിന് ചിത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കല്ല. മുട്ടിലണം തല്ലൊടിച്ച മൂലയ്ക്കിടും പോലും.
6: എന്താ ഉണ്ണി?
3: എന്താണോ എടുത്ത മണ്ഡലോട് വെക്കേ.
6: എന്താ
3: മോളെ പാരലൽ കോളേജ് വാധ്യായോട്
6: പ്രേമത്തിലാണെന്ന്.
3: അച്ഛാ, ഇതിങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുകയല്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാളിച്ച് ലാളിച്ച് അവളിങ്ങനെ ചീത്തയത്.
5: ഒന്ന് മാറിക്കേ, ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടിയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി?
7: ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ അയൽവക്കാരെ കൂടെ അറിയിക്കും?
3: അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാളെ അറിയട്ടെ. ഇവളുടെ തോന്നിയാ
5: നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയില്ല.
8: അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു.
7: ഉണ്ണിയുടെ നേരം വിളിക്കട്ടെ.
3: ഇതിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. മോണോ അറി, ഇനി അവനെ കാണൂ?
7: കാണും.

0: മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്?
1: എന്താ?
0: സ്വല്പം പേഴ്സണലാണ്.
1: ഒരു മിനിറ്റ് മാഷേ.
0: തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
1: എനിക്ക് മനസ്സിലായില്ല.
0: അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്.
1: അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ?
0: ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ?
1: നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു.
0: ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്.
1: ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ?
0: അല്ല, പ്രേമം വടക്കേ മുറി.
1: ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്
0: ശാന്തി മുഹൂർത്തം.
1: ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും.
0: ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും.
1: എനിക്ക് പ്രതീക്ഷയില്ല.
0: ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്.
1: സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോഭവന്തു മാ ഫലേഷു കഥാചന, സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ.
0: എന്ന് വെച്ചാൽ
1: ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ, അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ, നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ നീ തന്നെ സന്ധ്യേ, ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരൽ.
2: ഹലോ, എന്താ ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവൻ ഉണ്ടല്ലോ,
1: ആ
2: പുള്ളിയുടെ വീട് ഏതാ?
1: ഇത് തന്നെ.
2: ഇത് തന്നെയാണോ?
3: ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലേക്ക് വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ?

0: നമസ്കാരം.
1: മിസ്റ്റർ ശിവന്റെ
0: അമ്മ തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ.
1: എനിക്ക് ശിവനെ ഒന്ന് കാണണം.
0: അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു,
2: എന്താ ചമ്മേ?
0: ആ ചുമന്ന മാരുതി കാർ അവിടെ കിടപ്പുണ്ടോ?
2: അതിവിടെ കിടപ്പുണ്ടല്ലോ.
0: നീല അംബാസിഡറോ?
2: അതുകൊണ്ട്.
0: ആ എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ.

0: കാപ്പുടിക്കാം.
1: ഓ, നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ.
0: പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളു ഇവിടെ. 30 ഏക്കറിയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത് അങ്ങനെ. ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അതിന് ഇല്ലാത്ത നല്ലത്. കാപ്പുടിക്കാൻ വരൂ.

0: രമയുടെ ചേട്ടനല്ലേ, ബാങ്കിൽ വെച്ചൊരിക്കാൻ
1: കണ്ടിട്ടുണ്ട്.
0: വരൂ, അകത്തിരിക്കാം. അമ്മേ,
2: എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഉഗ്രം വീട്, അധികം ആലോചിക്കാനൊന്നുമില്ല. നമുക്കിതങ്ങ് ഉറപ്പിക്കാം.
3: നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും.
4: ചുമ്മാരടാ, അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമമില്ല.
2: എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ട്. ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അലവരാതികളൊന്നും കയറി പ്രേമിച്ചില്ലല്ലോ എന്ന്. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ വെങ്ങളല്ലേ.
4: എന്നാലും നമ്മൾ മനസ്സിലൊന്നും ഉറപ്പിച്ചിട്ട്.
0: അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതിയെന്ന് പറയുമ്പോ
4: പ്രായക്കുറവിന്റെ അടുത്തി പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ.
2: ആ, ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയല്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞുകൂടെ?
0: അത് ശരിയാ.
2: ആ, ചുവരെടുത്ത് ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട.
4: നീ എന്താവൊന്നും മിണ്ടായിരിക്കുന്നേ.
5: എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതമാണ്.

0: ഞാൻ മുരളി അങ്ങോട്ട് അയക്കാതിരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പ് ഒന്ന് വാങ്ങാനാ. പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്.
1: ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മുരളി, മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവരതിന് വില കൽപ്പിക്കേണ്ടാവുമ്പോ മനസ്സ് വിഷമിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള തന്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം, അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ.
2: ഞാൻ ഊഹിച്ചു.
1: അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി.
2: ശങ്കരേട്ടൻ വിഷമിക്കുന്ന എന്തിനാ? സാരമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട അമ്മണിയടുത്ത് എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ.
1: പണ്ട് ഇങ്ങനൊരു ബന്ധത്തെ കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവം കുട്ടിയോട് പറയും, താൻ വാക്ക് മാറുമെന്ന്. ഇപ്പോ വാക്ക് മാറിയത് ഞാനാ.
2: വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാകുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഹിന്ദുവിന് വിവാഹം കഴിക്കാം.
1: അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ.
2: അതിനെന്താ, ഇനി അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമനെ മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രയും ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോന്ന് അന്വേഷിക്കൂ. ഹിന്ദുവിന് ഇഷ്ടമാകും, അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്.
3: ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം
4: ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്.
3: അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ
2: വന്നാല്
3: എന്റെ ഇമേജ് ഇടിയും, സ്ത്രീ ഓഡിയൻസിന്റെ ഇടക്ക് എന്റെ മാർക്കറ്റ് പൊളിയും.
2: ഏ, ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ തോന്നുന്നു ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയല്ല, അതെനിക്ക് ഉറപ്പാ.
3: ചിലപ്പോ വിളിക്കുവായിരിക്കും.
2: എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി വരണം.
3: നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും, ചുമ്മാ അതൊന്നും അല്ല.
4: ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഹിന്ദുവിനെ ഇഷ്ടമാണോ അല്ലയോ?
2: എടാ, രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തിയാൽ ചെലവ് അത്രയും കുറയും, അതുകൊണ്ടാ.
3: അല്ല, അതല്ല, സിനിമയിലെ ചാൻസ്
2: വണ്ണാൻ കട്ടി ഒന്ന് പോടാടും.
3: ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല, കെട്ടിക്കളിയല്ലേ, പ്രായവും കടന്നു പോകുന്നു.
2: എങ്ങനുണ്ട്, രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശ് എടുക്കണം അച്ഛൻ. ആ വേളാതി കടയിലാ അവന്റെ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കലും.
4: പണം എടുക്കാതെ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ് ഇങ്ങനെ

0: ആ പാത്രം കൊണ്ട് മാറ്റിച്ചേ.
1: ആ അല്ല, ഇവിടെ വന്നിക്ക്, നല്ല പാർട്ടിയാ, വാ മുന്നോട്ട് വാ, അവിടെയാ നമ്മുടെ മുറി. എന്തേ
2: വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ.
1: അതുകൊണ്ടെന്താ? അല്ല അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ നടൻ.
2: മഹാകവിയോ?
1: ആ അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജീവി കളിച്ചു, ഒരു കവിതയും കാച്ചി, അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിന് ഒരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോടേ
3: നീ ഇവിടെ ഒന്ന് നിക്കണോ, അപ്പുറത്തോട്ട് ചെല്ലേ, അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ ഇവര് പുറപ്പെടുകയാത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും, ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങൾ ഇല്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജ് ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ, അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാവുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
7: വല്ലേക്കാടൻ കുട്ടപ്പൻ, 1, 2, 3, 30 രൂപ. മാട്ടാത്തൊടി രാജൻ, 50 രൂപ. കുന്നമ്പുറത്ത് കൃഷ്ണൻകുട്ടി, കുന്നമ്പുറത്ത് 25 രൂപ. കുന്നമ്പുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ.
8: അവന്റെ പങ്ങടെ കല്യാണത്തിന് നമ്മൾ 25 അല്ലേ കൊടുത്തുള്ളൂ
7: എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനടുത്ത് ഗോവ് മാത്രമേ പോയുള്ളൂ. ഇത് കുന്നമ്പുറത്തുനിന്ന് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്.
8: കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ?
7: നോക്കാതെ പറ്റില്ല. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാച്ചാലൊന്നും കല്യാണത്തിന് നടക്കുകയല്ല. റോണം കൊണ്ട് കാര്യമാറായി.
9: എനിക്ക് ഉറക്കം വരുന്നു.
8: അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. നീ പോ
7: എന്ന് പറഞ്ഞ എങ്ങനെ? അവന് കണക്കറിയണ്ടേ?
9: എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുതു.
8: വേണ്ട, ഞാൻ എഴുതാം, നീ പോയിരുന്ന് പഠിക്കട.
7: വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മളോടലിക്കാനാ. ഒന്നുമില്ലേ?

0: സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തൊരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാബാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ ആപ്പിളും ഓറഞ്ചൊക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ.
1: പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു.
0: ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ട, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഹിന്ദുവിന് തുറന്നു പറയാം.
1: എന്നാ പറയട്ടെ.
0: തീർച്ചയായും.
1: നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
0: ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ?
1: അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക്?
2: സിനിമയ്ക്കോ? എന്താഴ്ച?
0: ഞായറാഴ്ച.
2: എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ?
1: ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ.
2: അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമോള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പോയിക്കോ, വേണമെങ്കിൽ അമ്മയും വരാം.
0: എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം.
2: ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് മൂന്ന് ടിക്കറ്റ് ബുക്ക്
3: ചെയ്യാം.
0: നാളെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ.
1: വേണ്ട, ഞാനില്ല, അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി.
0: അയ്യേ, എന്തായത്? അമ്മ നമ്മളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ.
1: അത് എനിക്കൂടെ തോന്നണ്ടേ? കോംപ്ലെക്സാ, മരുമോള് വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി.
0: പറഞ്ഞു പറഞ്ഞു കാടുകാരണ്ട, തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി.
4: നീ ഇത് മുഴുവൻ ഇന്ന് അലക്കാൻ പോവാ, കുറച്ചോടിട്ടൊക്കെ ഞാൻ അലക്കിക്കോളാം.
1: വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനാ ഷട്ടിങ് തന്നെ.
0: ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ.
1: ഇന്നലെ ഇതല്ലേ ഇട്ടത്? മുഷിഞ്ഞില്ലേലും സാരമില്ല.
0: എന്താ ഷട്ടം മുണ്ട് എടുത്തോ?
4: കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഇന്നലെ അവൻ എന്നോട് പറയുന്നേ അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടം.
5: അവനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിംഗ്.
0: ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കച്ചാ.
5: പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുത്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറും എഞ്ചിനീയറും മറ്റോ ആ നോക്ക്.
0: കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ
1: ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ.
0: അതൊന്നും വേണ്ട. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല.
1: നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ.
0: ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ. കണ്ടുമുട്ടി ആദ്യം
1: എനിക്ക് ചീത്ത പടം കണ്ടാ മതി.
0: അങ്ങനെ ഇപ്പൊ കാണണ്ട.
1: കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി.
0: അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയോ നിനക്ക്? കെട്ടാത്ത നടന്മാരെയാ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും.
1: പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും അല്ലല്ലോ.
0: ഇപ്പഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും, അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട, ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി, ചെല്ലോ ഒരു ചായട്ടുണ്ടോ? കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീയൊരു മാലാഖയായിരിക്കുമെന്ന്.
6: ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തോണ്ട് പ്രേമനോട് കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി.
0: നമുക്ക് പോയിക്കളെ.
1: ഇന്ന് വേണ്ടെന്ന് പറയുന്നേ.
0: അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘടഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്.
1: ഇങ്ങോട്ട് വന്നേ.
5: പറഞ്ഞോ.
1: ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ.
5: നമ്മളെ ഏതാശ?
1: ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം.
5: എന്നോട് പറഞ്ഞോ.
1: രണ്ടു ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പൊ ദാ കടുമാങ്ങ ഇട്ട പരണിയുടെ കെട്ടുപൊട്ടിച്ചിരിക്കുന്നു.

0: സുഖപ്രസവമാണേ കുഴപ്പമില്ലായിരുന്നു. നല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങാനെങ്കിലും ഉണ്ടായെങ്കിലും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു.
1: എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം
0: എന്നാണോ ഞാൻ പറഞ്ഞത്? എടീ, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ?
1: പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ?
0: സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്, ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി.
2: എന്നാ താമസിക്കണ്ടെന്ന് പറയൂ ഗീതോട്, രാഘുവാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല.
3: പ്രസവത്തിനാണെങ്കിലും അവിടെ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല ദൂരവും കൂടുതലല്ലേ.
2: ഇന്നത്തെ കാലത്ത് ദൂരം ഒരു പ്രശ്നമാണോ? ഹേ, നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്.
3: അതല്ല ഞാൻ ആലോചിക്കുന്നേ, പ്രസവം ഇവിടെ ആക്കിയാലെന്താ? അവിടെ ഗീതരകാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെയാകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്.
2: എന്ന് വെച്ച് നാട്ടു നടപ്പ് നടത്തണ്ടെന്നാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനുണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്.
3: അയ്യോ, അതല്ല പറഞ്ഞത്.
2: അത് തന്നെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ അയ്യോ
3: ഞാൻ വരുന്നേ.
0: അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലും ചൂടന, ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല ഇതിനൊക്കെ ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് അടിയാവോ, ഞാൻ പോയി വണ്ടി വിളിച്ചിട്ടുതരാം.
1: അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്യാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി.
4: അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം.
1: ദേഹം അനങ്ങണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്?
4: ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, മോള് അതൊന്നും കേക്കണ്ട.
1: ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവാ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ഗോപു, ഇത്തവണ പരീക്ഷാഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം.
5: അല്ലെങ്കിലും എന്റെ പരീക്ഷാ ഫലം അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ?
1: അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും.
5: പറ്റും.
1: അച്ഛ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിൽ രാസനാഥ് പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലയെ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ.
3: മോള്, സമയാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ
1: അച്ഛനൊന്നും പേടിക്കാതിരുന്നെ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ.
3: അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു.
1: അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കയിലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം.
4: അതൊക്കെ അമ്മ നോക്കിക്കോളാം.
2: വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ.
3: ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോൻ?
0: ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കോളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാവുമ്പോൾ 10 രൂപ നിൽക്കും. ബാബാ, 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. വാ, സൂക്ഷിച്ചാ കയറാ, സാരി ഒന്ന് കുത്തി കയറരുത്.
2: അപ്പൊ പൈസ കാര്യോ?
0: ആള് കയറട്ടോ.
2: ഒരു ഓട്ടോ കൂടെ വേണ്ടി വരുമോ?
0: എന്തിന്, ഇനിയും കുറവ് 7 എണ്ണം വേണമെങ്കിലും.
2: അമ്മേ ഭഗവതി.
0: അച്ഛാ, നാളെ ഞാൻ വരും. രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ, കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണം.
6: ഇത്ര നാളെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കം ഒന്ന് ചിരിക്കാൻ പാടില്ല, പുറത്ത് ആരോടും മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ, അറിയാൻ വയ്യാത്തവരൊന്നും തുടണ്ടാന്ന്. എന്താ, ഞാനിതൊന്നും കണ്ടിട്ടില്ലേ?
0: അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങനെ സഹിക്കുക.
6: വേണ്ട, ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നോന്നല്ലോ. എനിക്കും വീട്ടുകാരൊക്കെ ഉണ്ട്.
0: പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാൻ എനിക്ക് പറ്റില്ല.
6: വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം. അതാണല്ലോ ആവശ്യം. ഇവിടെ കാലുകുത്തി അന്ന് മുതൽ കേട്ട് തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോരും ഞാൻ കണ്ടിട്ടില്ല.
0: രമേ, കൂടുതൽ സംസാരിക്കണ്ട. ഇന്നലെ കയറി വന്ന നീയെ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീയെ

0: ராஜாவு பரஞ்சு தர்மிஷ்டன் முனி ராஜாவினால் சபிக்கப்பட்டதெந்தின.
1: நடுவகத்தை அயலின் மேல் வெள்ளத்துணி ஞாத்திடும், பஞ்சி கொண்டு மீசையும் தாடியும் வைக்கும். நிழல் நாடகம் அம்மையான என்னும் காழ்ச்சக்காரி. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോ കാലും തുവയലിലെ വെള്ളരിപ്പന്തലിലെ കരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാല് എനിക്കത് സാധിക്കില്ല.
2: ഇത്രയും കാലം അഭിനയിച്ച് ചേട്ടൻ എന്ത് നേടി?
1: ഒന്നും നേടിയില്ല. നിങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാടിൽ എന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. നേട്ടോ അത് തന്നെ.
2: ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കേണ്ടെന്നാണോ? ഞാൻ മുരളിയേട്ടനോട് പറയാം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള
1: സഹായം അല്ലേ. എനിക്ക് സൗകര്യമില്ല. ഒരു നാടക നടന്റെ ഭാര്യയായിട്ടാണ് നീ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട.

0: കാണിക്കാൻ. ഇന്ദു, ഇന്ദു ആ പ്രേമനോട് വഴക്കിട്ട് പോന്നൊന്ന് വിളിച്ചേ. ഇന്ദു
1: ഇവിടെ. ഇതൊക്കെ യുവതലമുറയുടെ പ്രശ്നങ്ങളാ, നമ്മൾ ഇടപെടണ്ട.
0: ഈ
1: അകത്ത് ഒരു ചായ എടുക്ക്. ചെല്ല്.

0: എന്താ മോളെ ഒറ്റയ്ക്ക്?
1: അങ്ങനെ തോറ്റു കൊടുക്കണത് എന്നെ കിട്ടില്ല. ഞാനങ്ങോട്ട് വലിഞ്ഞേരി ചെന്നൊന്നല്ലോ. എന്നെ എന്റെ വീട്ടുകാരെയും കൊച്ചാക്കാനാ തള്ളയുടെ ഭാവം. അതിന് വേറെ ആളെ നോക്കണം. ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറയുന്ന എനിക്കും ആളുണ്ട്, കയറി കിടക്കാൻ സ്ഥലമുണ്ടെന്ന്. അമ്മയ്ക്ക് മോനും വരച്ച് പറയാൻ നിർത്താൻ എന്നെ പോലുള്ള പെമ്പിളേറെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നാ പറഞ്ഞേക്ക്.
2: ഇതും യുവതലമുറയുടെ പ്രശ്നമാ, നമ്മൾ ഇടപെടണ്ട. അപ്പയ്ക്കോ
3: എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? പ്രേമനോടെ
4: എന്താ വരക്കെട്ട് വന്നിരിക്കാണോ?
1: ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി.
4: എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ.
1: പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ?
4: അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം.
1: അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്?
4: അയ്യോ, അതിനിങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്.
1: അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ?

0: കഴിച്ചിട്ട് പോയാ മതി.
1: അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ, അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം. വാ.
2: അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല, ഇവിടെ വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം. പോളെ.
1: പ്രേമനോ, ഞാൻ ഇവളെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു വയ്ക്കോ. അമ്മേ, ദേ ഇത്രേ ഉള്ളു കാര്യം.
3: ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ.
1: കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്നേ ഉള്ളൂ, അവൾ പാവാ.
3: ശരി,
1: അങ്ങനെ ആട്ടെ.
0: അവൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും.
1: കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്.
4: മോളെ, ഇനി അമ്മ ഒരു കാര്യം പറയട്ടെ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അവർക്കും വിഷമം തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ മോളെ തിരിച്ചു പോണം. വേണമെങ്കിൽ അമ്മ കൊണ്ടുപോയാക്കാം.
2: വേണ്ട വേണ്ട, പിന്നെ എനിക്ക് അവിടെ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളൂ എന്ന് അവരുടെ ധാരണ. അതൊന്ന് മാറട്ടെ. പ്രേമേട്ടൻ ഹിന്ദുവിനെ വിളിച്ചോണ്ട് വന്നില്ലേ, അതുപോലെ ശിവൻചേട്ടൻ മരട്ടെ എന്നെ കൊണ്ടുപോവാൻ.
4: പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല, വേറെ ആരും അല്ലല്ലോ, നിന്റെ ഭർത്താവ് അവന്റെ അമ്മയല്ലേ.
2: അമ്മേ, പണ്ടത്തെ അമ്മായിയമ്മ പോരൊക്കെ ഇന്നത്തെ പെൺകുട്ടികളുടെ അടുത്ത് കാണിച്ചാൽ നടക്കുവോ?
4: നിന്നെ പോലെ വാശി ശിവനും കാണുമല്ലോ. അവൻ വന്നില്ലെങ്കിലോ?
2: വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും, അതിനാരും പേടിക്കണ്ടല്ലോ.

0: ഇത് 500 രൂപയല്ലേ ഉള്ളൂ?
1: അതെ.
0: എല്ലാ മാസവും 1000 രൂപയല്ലേ നീ തരാറ്?
1: അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ. ഇപ്പൊ ഗീതയില്ലല്ലോ.
0: നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നതെന്ന് നിനക്കറിയില്ല ഉണ്ണിയെ.
1: അറിയാം, അതുകൊണ്ടാണല്ലോ എന്റെ ചെലവിന് 500 രൂപ വന്നത്.
0: ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ.
2: ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ.
1: കളിയാക്ക.
2: ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേരാകാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ.
1: ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ. അതേപോലൊന്നുമല്ല, ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തേ?
2: പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളൊക്കെ ഞാൻ വളർത്തിയത്.
1: ആ അന്നച്ഛനെ ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ പതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി തേണ്ടി വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ കുറെ ആൾക്കാർ.
3: എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല.
1: അറിയാം എടി, നീ തൻ്റെ കാര്യമാണെന്ന് അറിയാം. എന്ത് ചെയ്യാനും നീ മടിക്കില്ല.
0: ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ.
1: ഞാനൊന്നും ഉറക്കെ സംസാരിച്ചാൽ നിങ്ങൾ കുറച്ചിലാണല്ലേ. ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ പുറത്തേക്ക് പോയത്. അപ്പൊ നിങ്ങൾ കുറച്ചിലുണ്ടായില്ല.
2: ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം, അവൾ നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല. അത് അവനോട് ഇല്ലാത്തപ്പോ.
1: ആ, അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാമാസം 500 രൂപ തികച്ച കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്?
2: 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിലവൻ 500 രൂപ തരുന്നു, അതും കണക്ക് പറഞ്ഞുകൊണ്ട്. മാസം 500 രൂപ തികച്ച കൈ മേടിക്കാത്ത പ്രേമം കിട്ടുന്ന മുഴുവൻ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ തോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്.
1: പഠിപ്പിച്ച് വലുതാക്കി ആരും ഒന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഉണ്ടല്ലോ രണ്ടെണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കാണോ?
2: മതി, നിർത്ത്. നീ മിടുക്കൻ. നീ 1000 വരെ 500 രൂപ എന്നാ അവൻ 10ാം ക്ലാസ് കിടക്കുവോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന നിന്റെ പെങ്ങളെ തിരിച്ചു പോവോ? വേണ്ട, നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ നിന്നെ കൊണ്ട് കഴിയും. ഏ, ആ രൂപ തിരിച്ചു കൊടുത്തേ. കൊണ്ടുപോ. ഇനി നിന്റെ ഒറ്റ പൈസ അവിടെ തന്നു പോരുത്.

0: എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ?
1: ഇല്ല.
0: എന്നാൽ ഇത് മാത്രം പോരാ, വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്, അതെല്ലാം എനിക്ക് കിട്ടണം.
1: എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച് നീയാ. ആദ്യത്തെ സന്താനം എന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കിയും തിരിച്ചുകൊണ്ടുവന്നത് ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ

0: നീ ആഗ്രഹിച്ച് എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയോ ഞാനോടാ.
1: എനിക്കതൊന്നും അറിയണ്ട.
0: ബികോൺ ഡിഗ്രി ആയിട്ട് അലഞ്ഞു നടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെന്ന് അറിയോടാ?
1: എനിക്കൊന്നും അറിയണ്ടെന്ന്
0: പറഞ്ഞില്ലേ? നിനക്കതൊന്നും അറിയണ്ടല്ലേടാ.
1: വേണ്ട,
0: എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ.
1: അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിന് 25,000 രൂപ എടുത്തു കൊടുത്തത് ആ രൂപ എനിക്ക് തിരിച്ചു കിട്ടണം.
0: അത് നന്നാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ.
1: ആ നിമിഷം ഇറങ്ങിപ്പോ.
0: എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണ കിട്ടി ഞാൻ പറയാണ്. ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ പട്ടി. ഇങ്ങനെ വാടി നിൽക്കില്ല, അവൻ പോട്ടെ.

0: അങ്ങോട്ട് വെച്ചാരോ, അങ്ങോട്ട് വെക്കാനല്ലേ വന്നെ. ഏ വലിയ മെടുക്കണമെന്ന് വേണ്ട കേട്ടോ, ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കുന്നതിനായി ഉണ്ണി. രോഗപരിചയം കുറച്ച് കുറവാണെങ്കിൽ
1: എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്?
0: എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ?
1: ഇല്ല.
0: ആ പറയുക, മനസ്സിലാകുകയില്ല. അതിപ്പോ എത്രയായി?
1: 10 രൂപ.
0: ആ
1: ഇത് 9 ഉള്ളൂ.
0: ഏ
1: 1 രൂപ വേണം സാർ.
0: അതായില്ലേ?
1: ആ
2: ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചുകളെന്നല്ലേ? ക്ഷമിക്കാൻ നിരത്തിലാവണേ അവന്റെ പോക്ക്. പൊകഞ്ഞ പള്ളി പുറത്ത് അത്ര കണക്കാക്കൂ ഞാൻ. ഇല്ലടി, എന്റെ നാവടക്കാൻ നീ അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചത് നടക്കില്ല. പ്രായം ഇത്രയായി, ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി?
3: കാലൊക്കെ സൂക്ഷിച്ച്.
4: 22.6.
3: അത് എത്രയാണ്?
4: 12.4.
3: ആ ടേപ്പ് ശരിക്കും പിടിക്കേ.
2: നമസ്കാരം.
3: അല്ല ഇത് ആരപ്പാ? എന്താ ഇങ്ങോട്ടൊക്കെ?
2: വെറുതെ മരം മുറിക്കരുതെന്ന് സർക്കാർ ഓർഡർ ഇട്ടിട്ടും ആചാരുടെ ഡിപ്പോയിൽ തടിക്ക് ഒരു കുറവില്ല.
3: ബിസിനസ് നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇല്ലാത്ത തടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇല്ല കുഞ്ഞമ്മതെ?
4: അതെ അതെ.
2: പിന്നെ ഞാൻ വന്നത് കുഞ്ഞമ്മ അന്നൊരു കാര്യം വന്ന് പറഞ്ഞിരുന്നു, ആചാരുടെ പുതിയ കാറിന് ഒരു ഡ്രൈവറെ വേണമെന്ന്. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാ എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ആചാരെ കണ്ട ആ വിവരം ഒന്ന് പറയാന്ന് വിചാരിച്ചു.
3: ആ വണ്ടിയിൽ പാളായല്ലോ.
4: മാത്രമല്ല നിങ്ങളുടെ മക്കൾ സമ്മതിക്കൂ?
2: അത് മോടെ കല്യാണം കുറച്ച് ബാധ്യതകൾ വരുത്തി വെച്ചു, അത് ഉടനെ തീർക്കണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്ന് പെട്ട് ആചാര് വിചാരിച്ച എവിടെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റും. കാറിലോ ലോറിയിലോ എവിടെയെങ്കിലും.
3: എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാ വണ്ടിയിലും ആളുണ്ട്. പിന്നെ ഉള്ളത് വേണ്ട, ആ പണിക്ക് നിങ്ങൾ പോണ്ട.
2: എന്താ അത്?
3: അത് അത് കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാ.
2: എത്ര അധ്വാനമുള്ള ജോലിയായാലും ഞാൻ ചെയ്യാം, ചെയ്തേ പറ്റൂ.
3: അത് മാത്രല്ല വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
2: നിങ്ങൾ കാര്യം പറ.
3: അത് കാട്ടിൽ നിന്ന് കള്ളത്തടി കൊണ്ടുവരേണ്ട പണിയാ. ആഴ്ചയിൽ 2-3 ട്രിപ്പ് ഉണ്ടാവും, പക്ഷെ മനക്കരുത്ത് വേണം. പിടിച്ചു പോയാൽ അകത്താവും.
2: കാശ് കിട്ടുമല്ലോ?
3: കാശ് കിട്ടും, പക്ഷെ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഡ്രൈവറായിരുന്നു നിങ്ങൾക്ക് അത് ചേരൂ.
2: സാരമില്ല, ഞാൻ റെഡി ആചാര്യ. എപ്പോഴാ വരണ്ടതെന്ന് പറഞ്ഞാൽ മതി.
5: ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തോ അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
0: ബാങ്കിന്റെ കാര്യം വല്ലതാണോ?
5: അല്ല.
0: ആ എന്നാ ഇപ്പൊ പറ്റില്ല?
5: പിന്നെ ഇപ്പൊ പറ്റും.
0: 5 മണി കഴിയും,
5: ഞാൻ വെയിറ്റ് ചെയ്യാം.
0: നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ?
5: കാര്യം പറയുന്നത് ഉപദേശാകുന്നത് എങ്ങനെയാ?
0: അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ ബികാമും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്?
5: വെറുതെ നാട്ടുകാരെ കൊണ്ട് അതിവിധം പറയിപ്പിക്കുന്ന എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്?
0: നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചോണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് തമ്മ അടുത്തരാണെങ്കിൽ ആ തെമ്മ അടുത്തര ഇനിയും ഞാൻ ചെയ്യും.
5: ചേട്ടനൊരു കാര്യം ചെയ്യും, അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ 2 വേണ്ട.
0: എങ്ങനെ എങ്ങനെ എങ്ങനെ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിൽ ഇരിപ്പ് എനിക്ക് ഇപ്പം മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്തിയടിക്കുക. അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു.
5: അയ്യോ അതല്ല ഉണ്ണേട്ടാ.
0: വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്ക് ഉണ്ട്.
5: കുന്തുണ്ട്, എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: തെളിച്ച് പറയടാ, പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലടാ നീ ഉദ്ദേശിച്ചത്.
5: മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്, അച്ഛൻ പറഞ്ഞതാ ശരി.
0: അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത് അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി.
2: ആചാര് വനത്തിൽ തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ? കടം വീട്ടിൻ്റെ മോനെ.

0: ഇപ്പോ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ?
1: അതെ.
0: ശിവൻ എന്ത് പറയുന്നു?
1: മുരളിയേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം.
2: ഇത് ആരാ മുരളിയോ? വരും മോനെ, ഇരിക്കൂ.
0: ഇരിക്കുന്നില്ല അമ്മയുടെ അടുത്ത്, കുറച്ച് തിരക്കുണ്ട്. പത്തരയുടെ വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവുക. എന്തോ എവിടെ
2: എന്തോ എന്തത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക്?
0: ഉറപ്പ് പറയാറായിട്ടില്ല എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി.
2: ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട്
0: വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല, നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം.
1: അപ്പൊ വീട് പണിയോ?
0: ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ടിപ്പോ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ.
2: അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളിയോ?
0: അതൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. വടക്കേന്ന് വലിയമ്മ വരും കിടക്കാൻ. അവരെ അടുത്തുള്ളതുകൊണ്ട് മിണ്ടാനും പറയാനും ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. പ്രേമനോട് പറ ഇടയ്ക്കൊക്കെ നിന്നെയും കൂട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമൻ എവിടെ?
1: നാടക സമിതിയിലേക്ക് പോയിരിക്കുക.
0: ശങ്കരേട്ടനോ?
1: അച്ഛനും പുറത്തു പോയിരിക്കുക.
0: വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭാര്യ, ഭർത്താവ്, കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കെ. എന്നാ വരട്ടെ.
2: അല്ല മുരളി, ഒന്നും കഴിക്കാതെ.
0: അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. ആ ഗോപു, ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി?
3: എന്തിനാ മുരളിയായിട്ട് ആവശ്യമില്ലാത്ത ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായും ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം.
4: ആ, ശങ്കരൻ നായരെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്.
5: ആരാ?
4: ആരാന്ന് പറഞ്ഞില്ല.
5: ആ എന്താ അച്ചു ഇവിടെ?
3: മനുഷ്യനാണോ താൻ? തന്റെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പ്രസവിക്കാൻ പോയിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണോന്ന്?
5: അല്ല.
3: ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവൾ അന്വേഷിക്കും, അച്ഛനെ കാണാറുണ്ടോ, അമ്മയെ കാണാറുണ്ടോ എന്ന്. എന്തുകൊണ്ടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ? മരുമകളെ തലയിലെടുത്തോണ്ടായിരുന്നല്ലോ നടപ്പ്. എന്ത് തെറ്റാ അവള് ചെയ്തത്? ഞാനില്ല. അങ്ങോട്ട് ബസ് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് താൻ അവിടെ കാണില്ല, ഇവിടെ വന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചു, കണ്ടു, ഇനി ഞാൻ പോണു. ഗീത പ്രസവിച്ചിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ആൺകുട്ടി താൻ അറിഞ്ഞു കാണും, എന്നാലും അവളായിട്ട് അറിയിച്ചു എന്ന് പറയാനാ ഞാൻ വന്നത്. പ്രസവത്തിന് മുമ്പ് നിങ്ങൾ ആരും ചെന്നില്ല, പോട്ടെ. പ്രസവിച്ച് കഴിഞ്ഞാലെങ്കിലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിൽ. അതിനെ പറ്റി പറഞ്ഞപ്പോ തന്റെ മോൻ പറഞ്ഞു എന്താണെന്ന് അറിയോ? ഒരു ചടങ്ങുകളും വേണ്ട, കൊണ്ടുപോറാവുമ്പോ ഒറ്റയ്ക്ക് കൊണ്ടോക്കോളാന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അത്ര ശരിയല്ല.
5: അമ്മണി, നമ്മുടെ ഗീത പ്രസവിച്ചു. ആൺകുട്ടി
1: എപ്പോ?
5: ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളതറിഞ്ഞില്ലടി. ദിവസവും ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവനറിയിക്കാൻ മനസ്സുണ്ടായില്ല.
2: അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും.
5: വേണടി, നീ എന്നെ സമാധാനിപ്പിക്കുകയൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളണ ഞാൻ. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം, അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ.
2: നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ?
5: രണ്ടാളുടെ കാര്യം നീ നോക്കണ്ട. ഒന്നിയിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നേ.
2: ഗീത നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം.
5: എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ.
1: എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം.
5: പോയിക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കിടക്കരുത്.
2: എന്നാലും അവക്ക് എന്ത് തോന്നും?
5: അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല. അവന്റെ ഭാര്യയാണ്, അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട.
1: മോനെ, നമുക്ക് പോയി മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ? ദേ പിന്നെ നിങ്ങളും തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും.
0: എന്തിനാ?
1: മോനെ അച്ഛനെ അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോട് എന്ത് തെറ്റാ ചെയ്തത്?
0: എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട.
1: എന്നാലും
0: ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങാനും ചെയ്താൽ. ആ

0: അതിനെ അകത്തുകൊണ്ട് കിടത്താൻ.
1: അതിന്റെ ഉറക്കം കളയാനായിട്ട്
2: ഓരോരുത്തരും
3: നിനക്കെന്താ അവിടെ കാര്യം? എന്താണെന്ന്?

ഇത്ര നാളായിട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു മിന്നായിരിക്കാൻ. ആ എന്തിനാ കഴിയുന്നേ? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളോട് ഒറ്റയ്ക്കാ, അച്ഛനും ഇല്ല അമ്മയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലാന്ന് കരുതിയാ.

0: അമ്മേ കാലം മാറി, ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറ് വെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താ മതി എന്ന് പറ.
1: ഇതേ ദേ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വിളിക്കുക. ആ എന്തിനാ കിണിക്കുന്നത്?
2: അല്ല നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ.
1: അതിനെന്താ? മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ എഴുതിയിട്ടുണ്ട്?
2: ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ മോനെ ഒന്ന് പിടിച്ച്.
1: അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ.

0: ഇതേ ഇതേ ദേവനെ വിളിച്ചേ സർവത്ര മൂത്രം ഒഴിച്ചു.
1: ആ കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ.
0: ഓ അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത്?
1: ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല എത്ര ദിവസം പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാകുന്നു ഒക്കെ. ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ.
0: കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്രമാരെ വേണം? നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
0: വന്നാട്ടെ, കാണുന്ന നമ്മുടെ വീട്.
1: അപ്പൊ ഇതോ?
0: അത് വേറെ ആൾക്കാരാ.
1: ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ?
0: വന്ന്
4: കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ.
1: കറി ഉണ്ടെങ്കിൽ ചിരി ഒഴിക്കും. അയ്യോ കറി കൂടിപ്പോയല്ലോ മോളെ, ചിരി ചോറ് മുടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേപ്പൊ എനിക്ക് ഒട്ടും വിശപ്പില്ല. കാനറ ബാങ്കിൽ നിന്ന് പോന്നേപ്പൊ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റെടുക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്.
0: ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ളസാറിന്റെ വീട്ടിലാണ് കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ളസാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്.
1: ഓ അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ? അതെ, ഞാൻ ബാങ്കുകാരുടെ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ.
0: ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട.
1: ആര്? എന്റെ പട്ടി പോവാ. മോളെ ഇച്ചിരി ചോറ് കൊണ്ടിട്ട് ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ ആ സ്വച്ഛ കേട്ടോ.

0: പോകാൻ തുടങ്ങിയാലേ വലിച്ചു ഞാൻ ഒരു ഏറ് വെച്ചേരും നാശം പിടിച്ചത്. ഇങ്ങനെയുണ്ട് ഒരു സന്താനം, അയ്യോ അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചു വാവയാണേ, കുഞ്ഞി മോനാണേ, പൊന്നു മോനും മോനാണേ, അമ്മേരെ മോനു മോനാണേ, തങ്കക്കുട്ടി മോനാണേ. മോൾ എന്തിനിപ്പ വെള്ളം കോരണെ? പെറ്റ് എണീറ്റിട്ട് കുറച്ച് ദിവസമില്ലായുള്ളൂ, കരപ്പെട്ട ജോലിയൊന്നും ചെയ്യില്ല.
1: സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്കെന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാം വിഷമം. ആ ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ?
0: എനിക്കൊന്നും അറിഞ്ഞൂടെ, കുഞ്ഞീ മോനും മോനാണേ കൊച്ചു.
2: നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ.
3: ഇതേ ആ ഞാൻ ഇറങ്ങാം, ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രമോഷൻ തടയാൻ ബാങ്കിൽ ചെലവന്മാർ ചില കളികൾ കളിക്കുന്നുണ്ട്, അതൊന്നും മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ആ പോയാ ഞാൻ വൈകിയേ വരൂ. ആ പിന്നെ പറഞ്ഞാനൊക്കെ ഇഷ്ടപ്പെടുകയല്ല.
1: എന്താ
3: ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ? എന്തൊരു പിടിപ്പ് വേണം.
0: എന്തൊരു കീറുള്ള കീറുന്നു, ചീകട് കീറുന്ന മാതിരി കീറുന്ന ആശ. മോളെ ഈ കഥ ഒന്ന് അടച്ചോട്ടെ.
1: എന്തിനാ?
0: കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല, അതുകൊണ്ടാ
1: അടച്ചോ.

മുത്തശ്ശിയുടെ പൊന്നുമോനെ കരഞ്ഞടാ. വാവോ പൊന്നുമോ വാവോ കരഞ്ഞടാ കരഞ്ഞ.

0: വെള്ളം കുറച്ചുകൂടെ ചൂടാക്കിയോണ്ട് വരട്ടെ.
1: വേണ്ട.
2: കുറച്ച് ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാൽ.
1: ഓ, ഡോക്ടറെ കണ്ടായാലും 100 കൂട്ടം മരുന്ന് എഴുതിത്തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ.
2: അസുഖം വന്നാൽ ചെലവ് ചെയ്യാത്ത എങ്ങനെയാണ്?
1: ഇത് സാരമില്ലെന്നേ. മഞ്ഞ കൊണ്ടാ പണ്ടേ എനിക്ക് ഉള്ളതാ ഈ അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട.
2: അച്ഛനെ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്നും നിർത്ത്. അതുകൊണ്ടാ ഈ അസുഖം മുഴുവൻ.
1: അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കും.
3: ഇതൊക്കെ ആരെ കാണിക്കാനാണോ നിന്റെ വിചാരം?
0: ഏത്?
3: പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ഇവിടെ ഈ ജനലിന്റെ ഓട്ടിലിരുന്ന് രാത്രി എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ ഞാൻ കേൾക്കാൻ? എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കി ഒരു വിഷമം തോന്നി. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്ന് അറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ? കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരന്നാര് ഭാവം കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോടി, എനിക്കതുകൊണ്ടൊരു വിഷമമില്ലെന്ന്. അല്ല, രാമമ്പലം കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത്? ഞാൻ മോത്തോയെ പറയും, അന്നും അത്രേ നടന്നിട്ടുള്ളൂ. പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണി കൊണ്ടൊന്നും പറ്റില്ല. അധ്വാനമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എൻ്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും ഇനി അങ്ങോട്ടും ഇല്ല. എടി, നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ.
0: അല്ല, ഞാൻ ആലോചിക്കായിരുന്നു.
3: ആ,
0: മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്.
4: വിശക്കലുണ്ടല്ലേ? മോക്ക് വിശക്കലുണ്ടാ?
0: എന്നോടാണോ?
4: ആ,
0: ഇല്ല,
4: മോഹം കണ്ടാ തോന്നും വിശക്കലുണ്ടെന്ന്. എനിക്ക് കാലത്ത് ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ? അവന് വേണമെന്ന്.
0: കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. മോന് ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരെ ആശുപത്രിയിലെ?
5: അമ്മ കാല് കയറ്റിയൊന്ന് വീണു, ഫ്രാക്ചർ ഉണ്ട്.
0: അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില?
5: മുള്ള.
0: ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ.
5: വരൂ.
0: വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാ ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്?
6: ഓ, മേലാകെ വേദനയാ.
5: കൊറേ നാളത്തേക്ക് മേലണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം.
0: രമേത അറിഞ്ഞ ഓടിയെത്തും. അവളെപ്പോഴും പറയും അമ്മയുടെ കാര്യം.
6: അവള് വരില്ല, അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്.
0: അതൊന്നും സാരമില്ല, രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവനോട് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ.
6: ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ?
5: അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എടുത്തി എന്നോട് ചോദിക്കാതെ അവളെ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവൾ ജയിച്ചു എന്ന്. അത് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല.
0: എന്നോട് മിണ്ടാൻ രമയ്ക്കും വിഷമമുണ്ടോ? പേടിക്കണ്ട, ഇവിടെ ആവുമ്പോ അച്ഛനും ചേട്ടനും ഒന്നും കാണില്ല.
6: എടുത്തി,
0: അച്ഛന്റെയും ചേട്ടന്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം രമയുടെ സ്വഭാവത്തിലും ഉണ്ടല്ലേ.
6: അതുകൊണ്ടല്ലേ എടുത്തി ഞാൻ അങ്ങോട്ട് വരികയോ എടുത്തിയോട് സംസാരിക്കുകയോ ചെയ്താ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാ. മോനെ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെന്നോ.
0: അതല്ല ഞാൻ പറഞ്ഞത്. നീ ശിവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്ന വിവരം അറിഞ്ഞപ്പോ ആദ്യം തമാശയായിരിക്കും എന്നാ കരുതിയത്. പിന്നെ തോന്നി സൗന്ദര്യപ്പണക്കാണെന്ന്. ഇപ്പൊ കുറെ നാളായില്ലേ രമേ? എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്?
6: അതൊന്നും ഏടത്തിക്കറിയില്ല.
0: ഇല്ല, പക്ഷെ ഒന്നറിയാം, കൂടുതൽ അബദ്ധത്തിലേക്കാണ് ഈ പോക്കുന്നത്. നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ തെരഞ്ഞെടുത്ത ആളാണ് ശിവൻ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്.
6: എന്റെ സ്ഥാനത്ത് ഏർത്തിയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അവിടുന്ന് പോന്നേനെ. അതല്ല, അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്നൊക്കെ ശിവൻചേട്ടന് വേദവാക്യം. എന്റെ വാക്കിന് അവിടെ ഒരു വിലയില്ല.
0: ശിവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ആ സ്ത്രീയാണ്. അവന്റെ മേൽ നിനക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. എന്നുവെച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകനിലുള്ള സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം മറ്റൊരു പെൺകുട്ടിക്ക് മുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ ചില അമ്മമാർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ കണ്ടില്ലെന്ന് വെക്കുകയാണ് വേണ്ടത്. ആ അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങൾ മാത്രമല്ലേ. ഞാൻ ഇന്നലെ ശിവനെ കണ്ടിരുന്നു.
6: എവിടെ വെച്ച്?
0: ആശുപത്രിയിൽ വെച്ച്. ആ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് നടക്കാൻ കഴിയില്ല.
6: എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്.
0: പക്ഷേ അത് നിന്നെ രക്ഷിക്കാനും കൂടിയാണ്. ഇതുപോലൊരവസരം നിനക്കിനി കിട്ടില്ല രമേ. ഒരു മരുമകളുടെ ആവശ്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്ര ആവശ്യമുണ്ടെങ്കിൽ ശിവൻചേട്ടൻ വരട്ടെ എന്നെ വിളിക്കാൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. സ്വന്തം വീട്ടിൽ അവൾ എന്നും ഒരു ഭാരമായിരിക്കും. നീ അടക്കം. സ്നേഹമുള്ളത് കൊണ്ട് മറ്റുള്ളവരാരും അത് പറയില്ലെന്ന് മാത്രം. ആരും വിളിക്കാതെ തന്നെ നീ തിരിച്ചു ചെല്ലണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നീ മാത്രമേ ഉണ്ടാവൂ എന്നവർ മനസ്സിലാക്കണം. നോക്ക്, നിനക്ക് നല്ലത് വരണമെന്ന് ആശവുണ്ടാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നത്. രമേ, വേണ്ടെന്ന് വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ കൈവിട്ടു പോകുന്നു ഒന്നും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.

0: അയ്യോ എനിക്ക് വയറ് വലിച്ചിട്ട് വയ്യേ, ഗുരുവായൂരപ്പ, അയ്യോ അയ്യോ എനിക്ക് വയറ് വലിച്ചിട്ട് അയ്യോ അയ്യോ എനിക്ക് വയറ് വലിച്ചിട്ട് വയ്യേ, അയ്യോ എന്റെ ഗുരുവായൂരപ്പ,
1: കുഞ്ഞിനെ കരയാതിരിക്കേ,
0: അയ്യോ എന്റെ മോളെ എനിക്ക് വയറ് വലിച്ചിട്ട് വയ്യേ.
2: എടി ദഹനക്കേടാ, ഇഞ്ചി വേണോ ചേച്ചി വായോട്ട് കൊടുക്ക്.
1: ഇഞ്ചി വേണോ?
0: ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാനുള്ളതാ. അയ്യോ അയ്യോ, നിങ്ങളത് പഴയ ഡോക്ടറെ വിളിച്ചിട്ട് വരിയേ.
1: ഒരു ഡോക്ടർ ആവശ്യമില്ലെന്ന് ഇത് കണ്ടു.

0: അയ്യോ അയ്യോ,
1: എന്താ ഡോക്ടർ?
2: അമ്മയാണോ?
1: അമ്മയല്ല, കുഞ്ഞമ്മ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ.
2: ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല.
1: എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി.
2: ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാ. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം.

0: നിനക്ക് എങ്ങനെ അടി ഇങ്ങനെ പോത്ത് കൊല്ലണം തുടങ്ങാൻ പറ്റുന്നേ? ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല.
1: കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടല്ലോ.
0: അവരുടെ അസുഖത്തെ പറ്റി അല്ലെന്ന്, അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല.
1: സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്ക?
0: എന്റെ പൊന്ന് ഈരെ, അവർക്ക് ഒരസുഖവും ഇല്ല.
1: ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി.
0: തീരുമാനിച്ച കാര്യം ആയി പറയുന്നേ. നല്ല തടിമുടക്കുള്ള ആമ്പിൾ ഉണ്ടോ? കൊണ്ടുപോട്ടെ മെഡിക്കൽ കോളേജിലോ എവിടെങ്കിലും. ഈ മാസത്തെ ചെലവ് എത്രയാണെന്നറിയോ? പലേറെക്കടലെ വെല്ലുവിനിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണെന്ന് ഈശ്വര. പാല്, വിറക്, മോര്, അണ്ണണ്ണ, കുഞ്ഞമ്മ, 1300 രൂപ ഇതിനകം. ഇനിയും കിടക്കുന്നു, മാസം തീരാൻ ബാക്കി.
1: നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1000 രൂപയല്ലേ കൊടുത്തോണ്ടിരുന്നത്?
2: ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിലിറക്കാന്ന് വെച്ചാ ഇത് എവിടെ തന്നെയായാ?
0: ഓ, ആ സദാശിവമ്പള്ള സാറിന് പണ്ടേ എന്നോട് വിരോധം. പക്ഷെ ഈ കൊലച്ചത് നീ വിചാരിച്ചിടി. നിങ്ങൾ ഇറങ്ങിയൊന്ന് അന്വേഷിക്കണ്ട കുഞ്ഞമ്മേ, നിങ്ങളെ പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ.
2: ഞാനൊരു കാര്യം പറയട്ടെ, സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ?
0: അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും.
2: ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്?
0: ബാങ്ക് പോലാണോ വീട്?
2: എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്? ഇതെന്തൊരു കഥയാ! ഇനി ഒരു ജോലി തേടി പിടിക്കണ, 2 മാസാവും, അത് വരെയുള്ള കാശും കിട്ടും.
0: ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പെഴ്സിന്ന് കാശ് പോകുന്ന അറിയുന്നില്ല.
1: അതെ, ഈ നഷ്ടം കൂടുന്ന സഹിക്കുന്ന ബുദ്ധി.
0: എന്നാലും
1: ഒരു എന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും.

0: ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല. കാശുണ്ടെങ്കില് എത്ര അമ്മമാരെ കിട്ടുമെന്ന പറഞ്ഞത്?
1: എടുത്തോ എടുത്തോ എടുത്തോ.
2: അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയില് കാർഡ് പതിപ്പിക്കാൻ ഒരാള് വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചേ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനാവുമല്ലോ. മാത്രമല്ല, കുറച്ചുകാലം കഴിഞ്ഞാല് അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടും നോക്കാം.
3: നാടകം നിർത്തോന്ന് പറയുമ്പോ നിനക്ക്?
2: അതൊന്നും സാരമില്ലമ്മേ, അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല.
4: നമസ്കാരം.
2: നമസ്കാരം.
4: നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് എ എൻ ഗണേഷ്, നാടകകൃത്താണ്, പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്.
2: ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്.
4: ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്.
2: ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
4: ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർവാലി അറിയാവല്ലോ, നമ്മുടെ ടീക്കയാണ് ഡയറക്ട് ചെയ്യുന്നത്.
2: പക്ഷേ ഞാനത്,
4: ആശാനെ കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും.
5: ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7 കൂലിയ. 5000 രൂപയുണ്ട്, ഇതങ്ങോട്ട് കൊടുത്തേക്കച്ചാ. സംശയിക്കണ്ട, കട്ടതും പിടിച്ചു പറിച്ചതൊന്നുമല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാ മതി.
6: വേണ്ട, 3000 രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി.
5: അച്ഛാ, അച്ഛന് സുഖമില്ല ഈ അവസ്ഥയിൽ, മേലനെങ്കിൽ ഒന്നും ചെയ്യരുത്.
6: അറിയാം, അന്യരോട് വാങ്ങാം. സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്നൊരു ദിവസം നീയും ചോദിക്കില്ലടാ എന്റെ കാശ് എവിടെയെന്ന്.
5: അച്ഛാ, ഞാൻ
6: വേണ്ട. മൂത്തവൻ എന്റെ ശത്രുവായി. പൈസയുടെ പേര് നീ എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്.

0: ഇതെന്താ ടിന്നുകളൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നത്?
1: ചെലവങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാല്. എടി, ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ, നീ ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. ഇതേ നമ്മുടെ
0: നമ്മുടെ
1: വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയി എവിടെ ചെന്ന് എത്തും?
0: ഒരു വീടായാലും അങ്ങനെയൊക്കെ തന്നെയാ. പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്.
1: എടി, പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ ഒറ്റ പൈസ കൈ നിൽക്കുന്നില്ലെന്ന്. ആ, ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആശയം തന്നെ അങ്ങ് ഏൽപ്പിക്കാം. നീ എങ്ങനെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്ത്. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനവും പോയി.
0: എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? ആ, അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും.
1: നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ, മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ഗീതോപദേശം.
0: ഉണ്ണേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട, കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണേട്ടാ. ദേ, നമ്മുടെ മോൻ വളർന്ന് വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാമെന്ന എങ്ങനെ സഹിക്കും? ഉണ്ണേട്ടൻ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല, അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.

നീയെങ്കിലും എന്നെ മനസ്സിലാക്കാത്തത് എന്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, സഹിക്കാം. പക്ഷെ നീ അത് പറയരുത്. മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞു. എന്റെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. ഞാനൊരു സിനിമ കാണാറില്ല, പുറത്തുനിന്ന് ഒരു ചായ കുടിക്കാറില്ല. എടി, പാന്റ് ഷർട്ട് എനിക്ക് ആഗ്രഹമായിട്ടല്ല, ഞാനിവിടെ നീ തുണിക്ക് മീത്ത 20 രൂപയാ. എന്തിനാ, ആർക്കു വേണ്ടിയാ? ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും നാളെ നിങ്ങൾ വിഷമിക്കായിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല പോലും. തെറ്റുപറ്റിയിട്ടുണ്ട്, പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണോന്ന് വെച്ചിട്ടല്ലായിരുന്നു.

0: എനിക്ക് കാശ് വേണ്ട സാർ. എനിക്കൊരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അച്ഛൻ കഴിഞ്ഞല്ല മാറണം.
1: ആ അതൊന്നും എനിക്കറിയണ്ട. എന്റെ വാക്ക് ഞാൻ പാലിച്ചു, ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. ആ പോകുമ്പോ നിന്റേതായിട്ടുള്ള എല്ലാം ഇവിടുന്ന് കൊണ്ടുപോവാം. നിന്റേതല്ലാത്തത് ഒന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല. നിന്റെ ചേട്ടൻ ഇന്ന് ഈ വീട് ഒഴിയാണ്. അവൻ പോയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി.
2: നീ മോനെ എങ്ങിത്താ എല്ലാം അറിയാവുന്ന ആളാണെന്ന് കരുതിയിട്ട് ഞാൻ ഇത്ര നാളൊന്നും മിണ്ടാണ്ടിരുന്നത് മക്കളെക്കാൾ ചെറിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ മോനല്ലേ. അവനായിട്ട് ഒന്ന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങളുടെ വാശി മാറിയില്ല. ആരോട്? നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മോനോട്. നിങ്ങൾ പറഞ്ഞില്ലേ അവൻ്റെതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് പോകാം, അല്ലാത്ത ഒന്നും എടുക്കരുതെന്ന്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാ? അവനോ നമുക്കോ? അവന്റെ കുഞ്ഞാണിത്, പക്ഷെ നമ്മുടെ പേരക്കുട്ടിയാ. നമ്മളെ മുത്തശ്ശ മുത്തശ്ശിന്ന് ആദ്യം വിളിക്കേണ്ടത് ഇവനാ. ഇവന്റെ മുഖത്തൊന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കൂ ഉണ്ണി ഇവിടുന്ന് പോണോ വേണ്ടെന്ന്.

0: ഉണ്ണി, നീ പറഞ്ഞാ ശരി. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല, ഞാനും ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം.
1: പക്ഷേ നമ്മൾ മാറി താമസിക്കുന്നത് തന്നെയാ നല്ലത്. കേൾക്കുമ്പോ പ്രയാസം തോന്നും, നിങ്ങളെക്കാൾ പ്രയാസമുണ്ട് എനിക്ക്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്നേഹം നിലനിൽക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല.
2: ഗീതേ, നീ എന്തായി പറയുന്നേ?
1: നല്ലവണ്ണം ആലോചിച്ചിട്ടണമേ. ഒരു കൂട്ടുകുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു നിമിഷം മതി, പക്ഷേ പിന്നീട് കൂടിച്ചേരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് സ്നേഹമായിട്ടിരിക്കുമ്പോ പിരിയുന്നല്ലേ.
2: മോളെ, നമ്മൾ ഒരുമിച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചോളല്ലേ നീ?
1: അതെ അമ്മേ, ആരും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. ഏതായാലും ഇപ്പൊ എല്ലാം കഴിഞ്ഞു, നമ്മുടെ മനസ്സുകളൊക്കെ ഒന്നായി. ഇനി ഒരുമിച്ച് താമസിച്ചിട്ട് വീണ്ടും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ അത് ഇനി എനിക്ക് സഹിക്കാനാവില്ല.
0: മോളെ,
1: അച്ഛൻ വിഷമിക്കരുത്. ഇവിടുന്ന് പോയാലും എല്ലാ ഒഴിവു ദിവസങ്ങളിലും ഞങ്ങളിവിടെ വരും. നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, തമാശ പറയും, പിന്നീട് രാത്രിയായിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഒരു വിളിപ്പാട് അകലെ നിന്ന് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാം, പരസ്പരം വിശേഷങ്ങൾ അന്വേഷിക്കാം. ആ അടുപ്പം അതെന്നും നിലനിൽക്കും.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കുടുംബപുരാണം. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ എ കെ ലോഹിതദാസ്. നിർമ്മാണം മാത്യു ജോർജ്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാക്കാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
0: ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. DRDOയുടെ കുശ മിസൈൽ പരീക്ഷണവും പ്രതിരോധ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും കൈവരിച്ച പുരോഗതിയും INS മഹേന്ദ്രഗിരിയുടെ കമ്മീഷനിങ്ങും ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകളും പ്രതിരോധ ഉപകരണങ്ങളും ആത്മനിർഭർ ഭാരതിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും

0: മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
0: പരിസ്ഥിതിക്ക് വെല്ലുവിളിയായ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത്തവണയും മൈ ജിഒവിയിൽ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ 27 വാർഷികം കൂടിയാണിന്ന്. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലഡാക്കിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ചു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി പ്രൽഹാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് ശ്രീ പ്രൽഹാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. KSRTC പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി. KSRTC സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. 2 നീണ്ട വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്ക. മേഖലയിലെ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി.

വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 26 1856 ജൂലൈ 26 വിശ്വനാടകകർത്ത്, കലാനിരൂപകൻ, സാഹിത്യ വിമർശകൻ, സോഷ്യലിസത്തിൻ്റെ വക്താവ്, പ്രഭാഷകൻ എന്നീ നിലകളിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ധൈഷണിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ ജോർജ് ബെർണാഡ് ഷാ അയർലൻഡിലെ ഡബ്ലിനിൽ ജനിച്ചിരിക്കുന്നു. 1953 ജൂലൈ 26 അമേരിക്കയുടെ പിന്തുണയോടെ ക്യൂബയെ അടക്കിവാണിരുന്ന സ്വേച്ഛാധിപതി ഫുൾജെൻഷ്യോ ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ജൂലൈ 26 പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നു. 1956 ജൂലൈ 26 ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനിയുടെ അധീനതയിലായിരുന്ന സൂയസ് കനാൽ ദേശവൽക്കരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ ലോക രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയനായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിൽ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുൻപിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ നേരിട്ട സൈനികരുടെ മനോധൈര്യം മറ്റെന്തിനേക്കാളും വലുതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി സൈനികർ സർവ്വതും ത്യജിച്ചതായി പറഞ്ഞ അദ്ദേഹം കാർഗിൽ വിജയ് ദിവസ് നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നതായും അഭിപ്രായപ്പെട്ടു. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രതീകമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആധുനിക യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: INS മഹേന്ദ്രഗിരി ഷാമിൽ കിയാഗയാ. ഈ ആധുനിക ജംഗി ജഹാജ് ഭാരത് മേ ഹി ഡിസൈൻ കിയാഗയാ ഹൈ, ഭാരത് മേ ഹി ബനാ ഹൈ. ഇസ്മേ 75% സേ അധിക സ്വദേശി സാമഗ്രി കാ ഉപയോഗ് ഹുവാ ഹൈ. യഹ് ആത്മനിർഭർ ഭാരത് കി ബഢ്തി ശക്തി കാ പ്രതീക് ഹൈ.
0: DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ സമീപകാലത്ത് കൈവരിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PV സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ ഫുട്ബോളിലൂടെ സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്ന അധ്യാപകൻ ശ്രീ അഭിലാഷിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിലാണ് അക്ഷര കമ്പുക എന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക എന്നതാണ് ക്യാച്ച് ദ റെയിന്റെ സന്ദേശം. July 4 മുതൽ രാജ്യമെമ്പാടും ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നു വരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു.
1: മുജേ ദേശ് കി യുവാ ശക്തി പർ ബഹുത് ഗർവ ഹൈ. യേ ദേഖ് കർ ഖുശി ഹോതി ഹൈ കി ഭാരത് മേ ഒളിമ്പ്യാഡ്സ് ഓർ ഹാക്കത്തോൺസ് കാ കൾച്ചർ നിരന്തരം ബഢ് റഹാ ഹൈ. മുജേ വിശ്വാസ് ഹൈ കി ദേശ് കേ അധിക് സേ അധിക് യുവാ ഐസേ ഫോറംസ് മേ അപ്നാ ഇന്ട്രസ്റ്റ് ദിഖായേംഗേ ഓർ ഭാരത് കാ പർചം ഭി ലഹരായേംഗേ.
0: അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇവർ അഭിമാനത്തോടെ സംരക്ഷിക്കുന്നതായി പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ ഖാദി കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങണമെന്നും ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥനയിച്ചു. ഏക് പേട് മാക്കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ജനങ്ങൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതായും പ്രചോദനാത്മകമായ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 വർഷത്തിന് ശേഷം ഗിർ വനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വതം സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിഒവിയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് 27-ാമത് കാർഗിൽ വിജയ് ദിവസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്കും പരമോന്നതമായ ദേശസ്നേഹത്തിനും രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് സൈനികരുടെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും പരമമായ ത്യാഗവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെയാണ് രാജ്യം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നത്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച് 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കരിങ്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷയും അപകട സാധ്യതകളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയ ശേഷം മാത്രമേ ഇത്തരം ജോലികൾ സ്വീകരിക്കാവൂ എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കോഴിക്കോട് പെരുവേൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ തട്ടിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റൺസിന് ഇന്ത്യ വിജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം അഥർവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് ഇളയരാജ, ആലാപനം KS ചിത്ര.

കക്ക എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ വി മഹാദേവൻ.

ചിത്രം അരക്കള്ളൻ മുക്കാക്കള്ളൻ. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ ഗാനം രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

0: എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ONV. സംഗീതം വിദ്യാധരൻ. ആലാപനം KJ യേശുദാസ്, KS ചിത്ര, നെടുമുടി വേണു.
1: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

0: ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്ര.
1: പുലർക്കാം

അടുത്ത ഗാനം നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ഒ എൻ വി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

കെ ജെ യേശുദാസും എസ് പി ശൈലജയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ, ചിത്രം യുവജനോത്സവം.

ചിത്രം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം. ആലാപനം കെ ജെ യേശുദാസും ആശാലതയും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിൽ നിന്ന് രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം ചിലമ്പ് എന്ന ചിത്രത്തിൽ നിന്ന്, ആലാപനം കെ എസ് ചിത്ര, രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

നിറക്കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് ശ്യാം ഈണമിട്ട ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജി മാർക്കോസ്.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ദ്വന്ദ്വയുദ്ധം എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി ഹർഷകുമാർ.
2: അന്ന് രാഘവൻ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ സന്നദ്ധെടുത്തു. സുധാകരമേനോന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ക്രിമിനൽ കേസിൽ അപ്പീൽ പ്രസംഗം നടത്താൻ ആദ്യ ദിവസം തന്നെ നടത്താൻ രാഘവന് കഴിഞ്ഞു. തുടക്കക്കാരാണെന്ന് ആരും പറയൂല. പെർഫോമൻസ് കഴിഞ്ഞാൽ വീട്ടിലെത്തി സുധാകരനും സുമിത്രയും സ്വീകരിക്കാൻ നിൽക്കുന്നു. യു ഹാവ് വെൽ ഡൺ മൈ ബോയ്. അന്ന് ആർഭാട സമന്വിതമായ ഒരു ചടങ്ങിൽ വെച്ച് രാഘവന്റെയും സുമിത്രയുടെയും വിവാഹം കഴിഞ്ഞു. രാഘവനെന്ന് പഴയ രാഘവനല്ല, അവന്റെ വീട്ടിന് മുമ്പിൽ കാറുകൾ നിരനിരയായി കിടക്കുന്നു. എനിക്ക് ഇനിയും വലിയ വക്കീലായി തീരണം. ബാരിസ് സുധാകരമേനോനെ പോലെ കേസുകെട്ടുകളുടെ സാമ്രാജ്യങ്ങൾ ഞാൻ നേടിയെടുക്കും. ചലിക്കുന്ന കൊട്ടാരങ്ങൾ, ഈ മണിവാളികൾ, ഇതെല്ലാം ഞാൻ സ്വന്തമാക്കും. ഈ ചിന്താഗതി അവനിൽ കടന്നു വന്നതോടുകൂടി ആദർശത്തിന്റെ ഉരുക്കുകോട്ടകൾ ഓരോന്നായി ഇടിഞ്ഞു വീഴാൻ തുടങ്ങി.
3: ആദർശത്തിൻ ഉരുക്കുകോട്ടകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി.

നിനക്കി രാഘവ നിന്ന കഴിഞ്ഞ കാലം പാടെ കുട്ടിയടച്ചു. രമേശൻ യുവതനെ കാണാൻ പഴയ രമേശനല്ല, താടിനേറ്റ് വളർത്തിയിരിക്കുന്നു, കണ്ണുകൾ കൂടുതൽ തന്നിരിക്കുന്നു, വസ്തി മാത്രമായി തീർന്നിരിക്കുന്നു. എന്റെ രമേശൻ എന്ത് സംഭവിച്ചു? രമേശ എന്ത് ക്രോരമായി? ഞാനിപ്പോ കളം ചെയ്തില്ല, തൊഴിലാളി പ്രവർത്തനത്തിന് അവരൊന്നും സ്റ്റെർലിംഗ് പ്ലാന്റേഷനിലേക്ക് പോയിരിക്കുന്നു. അവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. ഇല്ലെങ്കിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് വന്നത്. നീ ഒരു വലിയ വക്കീലായിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിമാനിക്കുന്നു. നമ്മുടെ തൊഴിലാളിക്കെതിരായി പ്ലാന്റേഷന്റെ ഉടമ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. തൊഴിലാളികൾ ജയിലിലാണ്, അവർക്ക് ജാമ്യം വാങ്ങിക്കുന്നു. അവരുടെ കേസേറ്റ് അവർക്ക് നീ വാദിക്കുന്നു, പക്ഷെ ഒറ്റ പൈസ നിങ്ങൾ പ്രതിഫലമായി തരില്ല. എന്തുകൊണ്ടാണ് ഈ കേസ് എടുക്കുന്നത്? എന്റെ മേലാളി എന്റെ സഖാവി രമേശ് ഞങ്ങളെ അഭിമാനമായി കണ്ടെത്തുന്നു. ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടാക്കുന്ന ആവശ്യമായ തെളിവുകളില്ല. രമേശൻ പോയി വിശദാകരമേനോൻ രാഘവൻ തമ്പിയെ കടന്നു. രാഘവൻ വളർച്ച കടന്ന കൂടെ പറയട്ടെ, നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാൻ പാടില്ല.

0: കേസുകാരിക്ക് മറ്റൊരു വക്കീലിനെ ഏർപ്പെടുത്തണം. കേസിന് ആവശ്യമായ ചെലവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. ഒരു 3000 രൂപ ഇപ്പോൾ തന്നെ. എന്റെ മരുമകൻ ബുദ്ധിമാനായിരിക്കണം എന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രസ്ഥാനത്തെയും പാർട്ടിയൊക്കെ നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ചവിട്ടുപടികളായി നിങ്ങൾ കണക്കാക്കണം. ബി പ്രാക്ടിക്കൽ. അതുകൊണ്ട് ഞാൻ തീർത്തു പറയുന്നു, എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നാലും ശരി തന്നെ, ഈ കേസ് നിങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ച പറ്റൂ. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞു. എന്തോ കേസ് സ്വീകരിക്കണം, കേസ് ഉപേക്ഷിക്കണം. അവന്റെ മനസ്സിൽ സ്വാർത്ഥതയും അവന്റെ മനസ്സാക്ഷിയും തമ്മിലുള്ള സംഘടന, ആ സംഘടനക്കും അവനല്ലേ സ്വാർത്ഥതയാണ് വിജയിച്ചത്. കേസ് ഉപേക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഭാര്യ സുധാകരനുണ്ട്. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിയുന്നതിന് മുമ്പേ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒതുങ്ങുന്നു. സുനിത്രയാണ് അതിന് തുടക്കം കുറിച്ചത്. എറണാകുളത്ത് TDM ഹാളിൽ ഒരു സ്വാമിജി വന്നിരിക്കുന്നു. സ്വാമി നിർഗുണാനന്ദ സരസ്വതി. സ്വാമിജിയെ ഞാൻ സ്വീകരിക്കാൻ പോവുകയല്ല, നിങ്ങളോട് എന്നോടൊപ്പം വരണം. ഇല്ല, ഞാൻ വരില്ല, ഞാൻ ദേശീയവാദിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വാമിജി ഇങ്ങോട്ട് വിളിക്കാം. സ്വീകരണത്തിനായിട്ട് നിങ്ങൾ കൂടി എന്നോടൊപ്പം വരണം. നോ, ഇറ്റ് ഇസ് ഇംപോസിബിൾ. എന്റെ ആദർശം അതുമായി പൊരുത്തപ്പെടുന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു ആദർശം, ആദർശാലിയൊക്കെ ഞാൻ കണ്ടതാണ്. ബഹുമാനായി നേതാവ് രമേശം വന്നു കേസ് ഏറ്റെടുക്കണം പറഞ്ഞപ്പോ അന്ന് സമ്മതിച്ചു. എന്റെ അച്ഛൻ വന്നൊന്ന് കണ്ണുപിടിച്ച് കാണിച്ചപ്പോ ആദർശമെല്ലാം വെള്ളത്തിലൊഴുകിപ്പോയി. സുമിത്രെ, മറ്റോരെങ്കിലും ആണെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലായിരുന്നു. ക്ഷമിക്കണ്ട, എന്താ ചോദിച്ചാൽ ചെയ്തോളൂ. നിങ്ങളൊരു വിപ്ലവനേരുടെ റോൾ അഭിനയിക്കുകയാണ്. അനാവശ്യം പറയരുത്, അനാവശ്യമല്ല പറയേണ്ടത് തന്നെ. യു ആർ എ നാംചിയർ കമ്മ്യൂണിസ്റ്റ്. നിങ്ങളൊരു ചാരിതസര കമ്മ്യൂണിസ്റ്റ് ആണ്. അവൾ പറഞ്ഞ ശരിയല്ലേ, എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഈ വീട്ടിൽ? ഞാനാണിവിടെ, ഞാൻ വെറും ഒരു വളർത്തു പട്ടിയല്ലേ. യുദ്ധം യുദ്ധം തമ്മ യുദ്ധം മനസ്സിനുള്ളിലെ യുദ്ധം യുദ്ധം തമ്മ യുദ്ധം നിഴലിനോടോ നീതിയോടോ വിശ്വാസങ്ങളോടോ. എനിക്ക് ഈ വീട് മാറണം. ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റണം. എവിടെ താമസിച്ചില്ല, ഒരു വാടക വീട് കണ്ടുപിടിച്ചു. രാഘവനും സുമിത്രയും അങ്ങോട്ട് താമസം മാറ്റി. പക്ഷെ വാടക വീട്ടിലേക്ക് എന്നപ്പോ പഴയ വീട്ടിലേക്കായി സൗകര്യം. ഈ സൗകര്യമെല്ലാം ആ സുധാകരനും എനിക്ക് വേണ്ടി ഏർപ്പെടുത്തിയതല്ലേ. ഇവിടെ എനിക്ക് എന്താണ് വില? ഞാൻ ഇവിടെയും വെറും ഒരു വളർത്തു പട്ടിയാണ്. വാടക വീട്ടിലെ അസ്വസ്ഥജനകമായി താമസത്തിനിടയിൽ പോയി ഒരു ദിവസം ആ മധുരമായി അസന്തോഷ വാർത്ത അവൾ രാഘവന്റെ കാതിൽ മന്ത്രിച്ചു. രാഘവൻ, യു ഹാവ് ഡൺ ഇറ്റ്. നിങ്ങളുടെ അച്ഛനാകാൻ പോകുന്നു. മാസങ്ങൾ പലത് കഴിഞ്ഞു. രാത്രി മേദിനിയെ വീട്ടിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി നിരൂപപ്പെട്ടു. രാഘവൻ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഫോൺ സന്ദേശം കിട്ടിയത്. സുമിത്ര പ്രസവിച്ചു ഒരു പെൺകുഞ്ഞു. ആശുപത്രിയിൽ ചേർന്നപ്പോൾ ഒരു ചോരക്കുഞ്ഞു. പല ദിവസം കഴിഞ്ഞപ്പോ രാഘവൻ തന്നെ നിലക്കൊരു പേരിട്ടു. മിനി മിനി ആര് കണ്ടാലും കുഞ്ഞിനെ വാരി കൂടുതലും. വലിയ വീട്ടിലെ പണക്കാര വീട്ടിലെ കച്ചന്മാരെല്ലാം കുഞ്ഞു നിലത്തു വയ്ക്കില്ല.
1: മിനിമോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞു.
0: അവരുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ആഹ്ലാദത്തിന്റെ കൂത്തിരി കത്തിയിരുന്നു ദിവസം. ഡോക്ടർ മേദിനി വന്ന് കുഞ്ഞിന്റെ വാരി കൊല്ലിയെടുത്ത് ആ ഉദ്യാനത്തിന് കൊടുത്തെത്തിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഡോക്ടർ സംശയം ചുറ്റുപാട് വരുന്ന ശബ്ദമെന്ന് ഈ കുഞ്ഞെ മിനിമോൾ കേൾക്കുന്നില്ലേ? സംശയം തീർക്കാൻ വേണ്ടി അവർ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് അമർത്തി നിന്നില്ലേ? കുഞ്ഞുറക്കി ഉറക്കി കരയാൻ തുടങ്ങി.
1: കരച്ചിൽ കേട്ടപ്പോൾ ഡോക്ടറുടെ സംശയം വർദ്ധിച്ചു. കുഞ്ഞു വല്ലാത്ത ശബ്ദത്തിൽ കരയുന്നു. വികൃതമായ ശബ്ദം.
0: ഞാൻ ആ സത്യം ആ അച്ഛനോടും അമ്മയോടും തുറന്നു പറയും. ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിയിരുന്ന ഈ ദിവസം ഈ കൊഞ്ഞു രൂമക്കുഞ്ഞാണെന്ന് വിവരം ഞാൻ എങ്ങനെ പറയും?
1: സുധാകർ വനെ അറിയിക്കണം, ഞാൻ ഒരു ഡോക്ടറാണ്. ഇനി ഒന്ന് ഒളിപ്പിക്കാൻ
0: ഉറപ്പില്ല. അദ്ദേഹത്തോട് എല്ലാവരും തെളിഞ്ഞു തുടങ്ങി. മിനിമോളെ കുറിച്ചുണ്ടായിട്ടുണ്ട് കളരങ്ങൾ നോക്കിയിരുന്നു. അന്ന് അദ്ദേഹം സമനില തെറ്റുന്നവരെ പിടിച്ചു. അപ്പോഴത്തെ മുന്നേക്ക് ഇടയുന്ന പാടങ്ങളുടെ കളി നിന്നിട്ട് രാഘവനും സുഖത്തരികളുടെ വിവാദത്തിലേക്ക് മിനിമോളിന്റെ ചിത്രങ്ങൾക്ക് ആസ്വദിക്കുന്നു ആസ്വാദിക്കുന്നു എങ്ങനെയൊന്നും പറഞ്ഞു.
1: രാഘവൻ
0: കണ്ടിരിക്കുന്നു, വരൂ അടുത്തുകൊണ്ട് നിൽക്കുന്നു. അവരെന്തെങ്കിലും നടക്കുന്നു
1: ഞാൻ ഒന്നും വിളിച്ചു. രാഘവ നമ്മുടെ മിനിമോ ഒരു മിണ്ടാപ്രാണിയാണ് രാഘവ. അതെ എല്ലാം എല്ലാം നേരിടുകയല്ല, അത് ഉറപ്പില്ല. അടുത്ത മുറിയിലേക്ക് എന്നപ്പോ സുമിത്ര എല്ലാ വിവരങ്ങളും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവർ ഭംഗി പലോടുകയായിരുന്നു ആ തൊട്ടിലിടത്തേക്ക്. ഒന്നും ഒന്നും അറിഞ്ഞുകൂടാത്ത ആ പിഞ്ച് കുഞ്ഞ് തൊട്ടിലെ കിടന്നു തുടങ്ങുന്നു. അവൾ ഇനി മോള് ആർക്കൊരു എടുക്കും മോള്? എന്റെ പൊന്നു മോള്, എന്റെ അമ്മയമ്മ ഒന്ന് വിളിക്കും മോള്.
0: ഒന്നും ഒന്നും ഇറങ്ങിവിടാത്ത കുഞ്ഞ് ആ കുഞ്ഞിനെ അമ്മ തൊട്ടിലേക്ക് കുഞ്ഞിന്റെ അസുഖം.

0: കാട്ടുലയും സരസിന്റെ ഓളത്തിൽ കാണും അമ്പല മുട്ടുന്ന പോലെ. അത്യുത്തരമായി പനിയുടെ പിടിയിൽപ്പെട്ട ഒരാഴ്ച കഴിച്ചു കുട്ടി സുമിത്ര. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പനി തീർന്നു. അവൾ കുളിച്ചു. രാഘവന്റെ മുഖത്തെ കുറിച്ചൊരു വ്യക്തിത്വം പറഞ്ഞു. നിങ്ങളുടെ ഈശ്വര നിഷേധത്തിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ മത്തിന്റെ. സുമിത്ര എന്ത് മോശം നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ തന്നോട് രാഷ്ട്രങ്ങളിൽ എല്ലാ കുട്ടികളും ഊമത്തിനുള്ളായിരിക്കുന്നു. എന്തായാലും ആ അസ്വസ്ഥതകളായ യുഗത്തിനിടയിൽ പോലും വീണ്ടും സംഭവിച്ചു. ആ മധുരവാർത്ത അവൾ വീണ്ടും രാഘവന്റെ കാറിൽ മന്ത്രിച്ചു. യു ഹാവ് ഡൺ ഇറ്റ് അഗൈൻ. പക്ഷേ രാഘവനില്ലാതെ യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാക്കിയില്ല. ആ വീട്ടിലേക്ക് ഒരു ദിവസം രാഘവന്റെ ദോഷം ജനാർദ്ദനം കടന്നു വന്നു. അനിയം വലിയ നിലയിലൊക്കെ ജീവിക്കുന്നു. അനിയന്റെ കുഞ്ഞും കഴിച്ചു, ഒരു പെൺകുഞ്ഞ്. അനിയനെ ഒന്ന് കാണാൻ, കുഞ്ഞിനെ ഒന്ന് കാണാൻ എന്തെങ്കിലും സഹായം കിട്ടുന്ന എങ്ങ് പറയാം. ആ ഉദ്ദേശത്തിൽ ആ പാവപ്പെട്ട കുഞ്ഞിനെ വന്നത് വീട്ടിലേക്ക് കടന്നു. തൊട്ടടുത്ത മുറിയിലെ കെണിപ്പൊടി തൊട്ടി കുഞ്ഞു കിടന്നു തുടങ്ങി. രാഘവന്റെ മോളെ പറഞ്ഞേ ഇന്നൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. ഈ ബ്രാഹ്മണൻ അടുത്തേക്ക് നിന്ന് മോളെ ഇതാരാ നോക്ക, എന്നെ പരിയല്ലേ നോക്ക. കുഞ്ഞ് അപ്രതീക്ഷിതമായി കണ്ണുറങ്ങിയിട്ട് ഇയാളുടെ ഗോസ്റ്റ് കണ്ട് മിനിമോൾ ഉറക്കി തുടങ്ങി. കൊച്ചിന്റെ കരച്ചിൽ കേട്ടപ്പോ അല്ലാത്ത കരച്ചിൽ, വികൃതമായ ശബ്ദം. സുബിത്ര അടുത്തേക്ക് വന്നു. ഇതെന്താ ഈ കുഞ്ഞിങ്ങനെ കരയുന്നേ? ഇതിന് സുഖമില്ലയോ?
1: മിനിമോള് ഇതുവരെ മിണ്ടി തുടങ്ങിയിട്ടില്ല.
0: അയ്യോ കഷ്ടം, എങ്കിലും ഈ കുഞ്ഞ് ഞങ്ങളുടെ സുകുമാരിയെ പോലെ ആയി പോയോ? സുകുമാരിയോ? അതാരെ സുകുമാരി? ആര് ആരോ ഒന്നും പറഞ്ഞിട്ടില്ലയോ? സുകുമാരി എന്റെ രാഘവന്റെ കൊച്ചു പെങ്ങളെ, കൊച്ചുമാരിലെ മരിച്ചുപോയി. ഊണയായിരുന്നു, നിന്ദാപ്രാണിയായിരുന്നു, ഇതുപോലായിരുന്നു അവരുടെ കരച്ചിൽ. എങ്കിലും എന്താ ഞാൻ ഇതുപോലെ കുഞ്ഞിയോ?
1: അവരെല്ലാ കഥകളും ആ പാവപ്പെട്ട ബ്രാഹ്മണനോട് ചോദിച്ചറിഞ്ഞു. അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ആ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. എട്ട് ചാവളകൾ പ്രസവിച്ച രാഘവന്റെ കുടുംബത്തിന്റെ കഴിഞ്ഞ കാലത്തെ കഥ, ചെറുപ്പത്തിലെ മരിച്ചുപോയി ഉമയായ സുമാരിയുടെ കഥ എല്ലാം എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അത്രയും കേട്ട് കഴിഞ്ഞപ്പോ സുമിത്രയ്ക്ക് ഒരു സംശയം. എന്റെ ഉദരത്തിരുവനന്തപുരത്തിരിക്കുന്ന ഈ കുഞ്ഞു ഊനക്കുഞ്ഞിരിക്കുന്നു, ഇത് രാഘവന്റെ ബീജദോഷം ഉണ്ടല്ലേ? എന്റെ മിനിമോള് ഊമയായി തരുന്ന രാഘവന്റെ കുഴപ്പം കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യമല്ലേ? ഒരു ദിവസം സുമിത്രയ്ക്ക് മോഹാലിസം സംഭവിച്ചു. ഡോക്ടർ മേദിനി വന്നു പരിശോധിക്കുന്നു.
2: എനിക്കൊരു സംശയം, എന്റെ ഉദരത്തിരുവനന്തപുരത്തിരിക്കുന്ന ഈ കുഞ്ഞു ഇത് ഒരു ഊനക്കുഞ്ഞായിരിക്കും? പറയൂ ഡോക്ടർ.
1: ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നു. ഒരു കുഞ്ഞൂമിയായി തീരുന്നത് ഒരിക്കലും രക്ഷകർത്താക്കളുടെ അച്ഛനല്ല. തുടർന്നുണ്ടായ ഒരു സംഭവം രാഘവന്റെ മനസ്സിന് വല്ലാതെ ഉലച്ചു. സുമിത്രക്ക് ഗർഭജിത്തം സംഭവിച്ചു. ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകി പോയി വേറൊരു മാംസമിണ്ടമായിരുന്നില്ല,
0: അതൊരു ചാവിള്ളയായിരുന്നു. ചാവിള്ള ഇത് എന്റെ ഈശ്വര നിഷേധത്തിന് ദൈവം തന്ന ശിക്ഷയാണ്. ദൈവശിക്ഷയാണ്, ദൈവശിക്ഷ.
1: സുമിത്രി, എന്റെ മനസ്സിലെ വിശ്വാസങ്ങളുടെ ദ്വന്ദ്വയുദ്ധം ഇത് അവസാനിച്ചിരിക്കുന്നു. ഞാനും ഒരു നിരീശ്വരവാദിയല്ല, ഞാൻ നിരീശ്വരവാദിയാണ്. നമുക്ക് എന്റെ ഗ്രാമത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോകാം. ദുർഗാ ക്ഷേത്രത്തിലേക്ക് നീ എന്നോടൊപ്പം വരണം.
3: ഓ, എറണാകുളത്ത് രഘുവീരത്തിൽ ക്ഷേത്രത്തിൽ പോയ തൊഴുതാലെന്താ? കമ്മ്യൂണിസ്റ്റുകാരനായ രാഘവൻ തൊഴിലും നാട്ടുകാർ കൊണ്ട് കളിയാക്കല്ലേ?
1: കഷ്ടം കഷ്ടം. എന്തായാലും ഞാൻ വരില്ല, നീ വരണം. പക്ഷേ സുമിത്ര പോയില്ല. ആ തകർച്ചയുടെ ഘട്ടത്തിൽ സുമിത്രയുടെ മനസ്സിന്റെ ഈ തകർച്ചയറിഞ്ഞ്, ജീവിതത്തിന് തകർച്ചയറിഞ്ഞ് അവരുടെ പഴയ ബോയ് ഫ്രണ്ട് വീണനായ മോഹനൻ ആ വീട്ടിൽ കടന്നു വരികയാണ്. ആ ജീവിതത്തെ തകർക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി വന്ന് വീട്ടിന്റെ പൂമുഖത്തേക്ക് നോക്കിയപ്പോ മിനിമോളിൽ ഇത് കളിക്കുന്നു.
0: മോളെ ഇതാരാണെന്ന് നോക്ക്.
1: കുഞ്ഞതൊന്നും അറിയുന്നില്ല. വേലക്കാരൻ വന്നു. കുഞ്ഞെ, അത് രൂപ കുഞ്ഞ്, അതൊന്നും അറിയത്തില്ല. സുമിത്രയുടെ വെള്ളത്തിൽ നല്ല സ്റ്റഡി റൂം കൊടുക്കുന്നു. അവനകത്തേക്ക് നോക്കൂ. തൂവെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു സുമിത്ര ഒരു വിക്രയെ പോലെ. കണ്ണെഴുതിയിട്ടില്ല, പൊട്ടു തൊട്ടില്ല. ദുഃഖത്തിന്റെ പ്രകൃതിയിൽ അവൾ അങ്ങനെ ഇരിക്കുന്നു. മോഹനെ കണ്ടതും അവൾ വലിയ വലിയ കരണത്തിന് എഴുന്നേറ്റു. എന്റെ സുഹൃത്തുക്കളെ എന്ത് സംഭവിക്കുന്നു? മിനിമോളെ കുറിച്ചുള്ള എല്ലാ വിവരവും ഞാൻ അറിഞ്ഞു.
4: എല്ലാവർക്കും എന്നെ വേദനിപ്പിക്കുകയാണ് ഇഷ്ടം. ദൈവത്തിന് പോലും
5: നിന്നെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനുണ്ട്.
6: അയലെ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. ഒരു സ്വപ്ന ലോകത്തെന്ന പോലെ മോഹൻ അവരുടെ അടുത്തേക്ക് എന്നും അവരുടെ തോളിൽ മെല്ലെ കൈവച്ചു.
7: ഒരു കാർ വന്നു. അല്പം കഴിഞ്ഞപ്പോ സുധാകരമനും ജാഗറും ആ മുറിയിൽ പ്രവേശിച്ചു.
8: അല്ല, ഇതാരും മോഹനൻ.
9: മോഹൻ
7: സർ, ഞാൻ നാടാകെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഞാൻ ഇന്നൊരു വലിയ കണക്ഷനോട് കൊടുത്തിരുന്നു. സുഹൃത്തുക്കളുടെ ജീവിതത്തിന്റെ തടം ചേർന്ന് ഇവർക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്. മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സുഖവാസ കേന്ദ്രത്തിലേക്ക് ഞാൻ രാഘവനെ ക്ഷണിക്കുക.
9: ഓ, ഐ എം വെരി സോറി. എനിക്ക്
7: ഹൈക്കോടതി കേസുണ്ട്, കേസിന് അറ്റൻഡ് ചെയ്യണം. എന്നാൽ ഞാനിതാ ഒരു കാര്യം വെട്ടു തുറന്ന് പറയുകയാണ്. ഞാൻ സുഹൃത്തിനെ കൊണ്ടുപോകുന്നു. സുധാകരമനും സാറും എന്നോടൊപ്പം വരണം. രാഘവന് വിരോധമൊന്നുമില്ലല്ലോ. എനിക്ക് വിരോധമൊന്നുമില്ല. രാഘവന് ഒരു പരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു അത് പറഞ്ഞു. പക്ഷെ സുമിത്ര സമ്മതിച്ചു. എന്റെ പ്രോഗ്രാം എന്താണെന്ന് അറിയാമോ? വെക്കേഷൻ ഇൻ സിംല. മോഹനൻ ഓഫർ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. രാഘവൻ കൂടെയില്ലാതെ സുമിത്ര മോഹനോടും സുധാകരനോടൊപ്പം സിംലയിലെ യാത്ര കൊണ്ടു. അവൾ പോയി കഴിഞ്ഞ ദിവസം രാഘവൻ വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു. അയാൾ ചെന്ന് നോക്കിയപ്പോ മിരിമോളുകൾ എന്ന് പറഞ്ഞു. മോളെ, നിന്നെ ആർക്കും ആവശ്യമില്ല. മോളെ, നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക്. പക്ഷേ അച്ഛനെ നിന്നെ വെറുക്കാൻ പറ്റില്ല മോളെ. അച്ഛൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. പോ, നേരമെടുത്തു. അയാൾ കുഞ്ഞിനെ വരിക്കൊരിയെടുത്തു. ഇടത്തെ കൈകൊണ്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലത്തെ കൈകൊണ്ട് ഡ്രൈവ് ചെയ്ത് അയാൾ ജനിച്ചു വന്ന ഗ്രാമത്തിലേക്കില്ലെന്ന് പച്ചവിരുത്തിരിക്കുന്ന നെൽപ്പാടത്തിന്റെ മധ്യത്തോടെയാണ് നടന്നു. ആ കുഞ്ഞിനെ മുകളിൽ കാണുന്ന ദുർഗാക്ഷേത്രത്തിൽ ചെന്നു. ജീവിതത്തിൽ ആദ്യമായി രാഘവൻ തൊഴുതു. നിരീശ്വരവാദിയായിരുന്ന രാഘവൻ ഈശ്വര വിശ്വാസിയായി മാറിക്കഴിഞ്ഞു. കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ടെലഗ്രാം കിടക്കുന്നു. സ്വാമിജി ടെലഗ്രാം സുമിത്രക്കുള്ളതാണ്. പൊട്ടിച്ചു നോക്കി. സ്വാമിജി എറോട്രാമിൽ വരുന്നു. ഏറെ താമസിക്കില്ല, രാഘവൻ അവിടെ ചെന്നെത്തി. സ്വാമിജി വന്നെത്തി. രാഘവ, പണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ രാഘവൻ നിന്നെ കാണാൻ വരുമെന്ന്. അതെ സ്വാമിജി, ഞാൻ ഭക്തിയുടെ പോളിസി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സ്വാമിജി. എന്റെ വീട്ടിലേക്ക് വന്നാലും സ്വാമിജി, ഭക്തി തൻ പോളിസി വാങ്ങുവാൻ വന്നു ഞാൻ.

0: സ്വാമിജി, എനിക്കൊരു കാര്യം അറിയണം. സംസാരിക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ എനിക്ക് കഴിയുമോ സ്വാമിജി? സ്വാമിജി ധ്യാന നിരതനായി. അല്പം കഴിഞ്ഞപ്പോ അദ്ദേഹം അറിയിച്ചു, രാഘവ, ഒരു വർഷത്തിനകം നിന്റെ ഭാര്യ സുമിത്ര മണി മണി മണി പോലെ സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കും. സുമിത്ര ധരിച്ചു വന്നു സുനിലയിൽ നിന്നും. പക്ഷേ പഴയ സുമിത്രയല്ല, അവൾ ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സുമിത്രെ, സ്വാമിജി വാഗ്ദാനം തന്നിരിക്കുന്നു, വരം തന്നിരിക്കുന്നു, ഒരു വർഷത്തിനകം നീ സംസാരിക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന്. സ്വാമിജിയുടെ വാഗ്ദാനം ഫലിക്കും, യാതൊരു സംശയവും വേണ്ട. വരൂ, അൻപാല് ദൈവം പാലിക്കാണെന്നാണ് പറയുന്നത്. നാം നമ്മുടെ റോൾ നിർവഹിക്കണം. വരൂ പ്രിയപ്പെട്ടവളെ. അയാൾ അവളെ വാരിക്കൂരിയെടുത്ത കിടക്കപ്പുറയിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ കുറെ കഴിഞ്ഞപ്പോ അവൾ ആ മധുരവാർത്ത വീണ്ടും അറിയിച്ചു. യു ഹാവ് ഡൺ ഇറ്റ് അഗൈൻ. നിങ്ങൾ ഒരച്ഛനാകാൻ പോകുന്നു.
1: രാഘവനൊരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി നടന്നു.
0: പക്ഷെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ മനസ്സ് ഇടറുകയായിരുന്നു, പതറുകയായിരുന്നു.
1: നിഷ്കളങ്കനായ മനുഷ്യൻ, ജീവിതത്തിന്റെ കളങ്കം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പാവം മനുഷ്യൻ, എന്റെ ഉദരത്തിന് രൂപം കൊണ്ടിരിക്കുന്ന കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കുന്നു. ഞാൻ എങ്ങനെ ഈ മനുഷ്യനോട് തുറന്നു പറയും? എനിക്ക് മനുഷ്യനെ വഞ്ചിക്കാൻ സാധ്യമല്ല.
0: അവളുടെ ഓർമ്മകൾ ആ ശിംലയിലേക്ക് മോഹനോത്ത് കഴിച്ചു കൂട്ടിയ ദിനരാത്രങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു പോവുകയാണ്.
1: വിദേശ നിർമ്മിതമായ ഹോട്ടലിലെ ആ അന്തരീക്ഷത്തിൽ മോഹൻ നൃത്ത് കഴിച്ചു കുട്ടിയ ദിനരാത്രങ്ങൾ. Come on, Sumitra, my darling, dance with me. ലൈം ജ്യൂസ് കൊണ്ടുവന്നു. കുടിക്കൂ സുമിത്ര. അവളത് വാങ്ങി കുടിച്ചു. പക്ഷേ അതിൽ മയക്കുമരുന്ന് ചേർത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോ കാര്യങ്ങൾ നിലത്തുറയ്ക്കുന്നില്ല. വരൂ, നമുക്ക് അല്പം വിശ്രമിക്കാം. അടുത്ത മുറിയിലേക്ക് പോകാം.
0: അവളെ താങ്കിക്കൊണ്ട് അയാൾ അടുത്ത മുറിയിലേക്ക് പോയി. അവൾ ആ കട്ടിലേക്ക് തളർന്നു വീണു.
2: ഹാവ് എ ഗുഡ് നൈറ്റ്, സീ യു ഇൻ ദ മോർണിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്.
0: അവൾ മയക്കത്തൻ ലോകത്തിലേക്ക് വഴിതിരിഞ്ഞു. മോഹനും പോയില്ല. അയാൾ ആ കട്ടിലേക്ക് ചേർന്നിരുന്നു. വിടാ, ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല.
1: പണ്ടെന്നെ നിഷ്കരണം ഉപേക്ഷിക്കുന്നു അല്ലേ? ഈ പെണ്ണെ ഞാൻ പോവാൻ വന്നതല്ല, നിന്നെ ഈ സൗന്ദര്യം നുകരാൻ. അയാളുടെ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ അവളൊരു പൂവല്ലി പോലെ ഞെരിഞ്ഞെരിഞ്ഞവരുകയായിരുന്നു.
0: അതിന്റെ ഫലമായി തന്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്ന് പാവം രാഘവൻ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇതെല്ലാം തുറന്നു പറയും. അവൻ തീരുമാനം എടുത്തിരിക്കുന്നു. അന്നേ ദിവസം അപ്രതീക്ഷിതമായി നാണമുള്ള വീണ്ടും ആ വീട്ടിലേക്ക് വന്നു. എന്തിനാണോ വന്നത്? എന്തിനാ വന്നതല്ലേ?
2: നീ ഒരിക്കലെങ്കിലും നിന്റെ മോനെ കാണാൻ വന്നില്ലല്ലോടാ മഹാഭാവി.
1: ചേട്ടാ, കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പരമദ്രോഹി അങ്ങനെ പറയരുത് കേട്ടോ. എന്റെ തലയിൽ എടുത്തേ നീടാ.
2: ഞാനിപ്പോ എന്താണെന്ന് അറിയാം. എന്തിനാണെന്ന് അറിയോ? നിന്റെ നേതാവ് രമേശന്റെ അസുഖം കൂടുതലായി എന്റെ വീട്ടിൽ കിടക്കാ. പെരുമ്പാവൂര് എന്റെ മോളെ ഉള്ളു. അവനെ ശുശ്രൂഷിക്ക.
1: രമേശ്വരൻ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് നിന്നെ അല്ല കാരണമെന്ന്. നീ വരുമോ?
0: ഞാൻ വരാം. ചേട്ടൻ പോയിക്കോ. ചേട്ട, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ കുഞ്ഞിന്റെ പേരെന്താ?
2: ആ കുഞ്ഞല്ലടാ നിന്റെ സ്വന്തം കുഞ്ഞിപ്പൊ. ആ കുഞ്ഞായി എങ്കിലും പറയാമടാ ദ്രോഹി. ആ കുഞ്ഞിന്റെ പേര് ശശാങ്കൻ.
0: ആണുള്ള ചിത്രം പൊയ്ക്കൊഴിഞ്ഞു. സുമിത്ര ഒരു കടലാസങ്ങളെടുത്ത് എഴുതി. തന്റെ പ്രിയപ്പെട്ടവൻ രാഘവൻ, എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു വിടുകയാണ്. മാപ്പ് തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എന്റെ ഉദരത്ത് രൂപം കൊണ്ടിരിക്കുന്ന കുഞ്ഞ് അങ്ങയുടെതല്ല, അത് മോഹനന്റെയാണ്.
1: അവൾ തിരിച്ചു വന്ന് ആ മേശപ്പുറത്തേക്ക് നോക്കിയപ്പോ കത്തവിടില്ല.
0: രാഘവൻ എടുത്തു പോകുന്നു. രാത്രി 12 മണി കഴിഞ്ഞു, രാഘവൻ വന്നില്ല. 2 മണിയായി, 3 മണിയായി, വന്നില്ല. അവൾ കാത്തിരുന്നു.
1: വാതിൽ ആരും വന്ന് മുട്ടുന്ന ശബ്ദം. വാതിൽ തുറന്നു നോക്കിയപ്പോ
0: രാഘവൻ കുടിച്ചു ബോധമില്ലാതെ തേനി നാറുന്നു. അവൾ ഓടിച്ചെന്ന് തന്റെ ഭർത്താവിനെ താങ്കാൻ ശ്രമിച്ചു.
1: അയാൾ കൈവലിച്ച് അവളെ ഒറ്റ ഒട്ടിച്ചു കൊടുത്തു.
0: അയാളും തടവും താഴുന്നു. അന്ന് രാത്രി അയാൾ വെറും നിലത്ത് കിടന്നുറങ്ങി. നേരം വെളുത്തു.
1: എല്ലാം ഏറ്റുപറഞ്ഞതിനുള്ള ശിക്ഷയാണ്
0: സുമിത്രേ. ഞാൻ തുറന്നു പറയട്ടെ, നാം ഇനി ഒരിക്കലും ഭാര്യാഭർത്തക്കന്മാരായി ജീവിക്കാൻ പോകുന്നില്ല. അവൾക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് തന്നോട് പൊറുക്കാൻ പോകുന്നില്ല,
1: തന്റെ ഭർത്താവ് തന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല.
0: അന്ന് രാഘവൻ മദ്രാസിലാണ്.
1: അയാൾ മദ്രാസിൽ ജിംഖാന ക്ലബിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് എറണാകുളത്ത് നിന്ന് ഫോൺ വന്നു. സുധാകരനാണ് ഫോൺ വിളിക്കുന്നത്. അതിന്റെ ഉള്ളടക്കം ഇതാണ്:
0: സുമിത്ര ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു,
1: കഴിച്ചിരിക്കുന്നത് ഉടൻ തന്നെ വരണം.
0: ആ കാറ് ചീറിപ്പാഞ്ഞു വന്നു മേനോന്റെ വീട്ടിന് മുമ്പിൽ വന്നു.
1: അകത്തേക്ക് എന്നപ്പോ മേനോൻ അസ്വസ്ഥനായി വീട്ടിന്റെ പൂമുഖത്ത് ഉലാത്തുന്നു. എന്തുണ്ടായി സാർ? അവളെവിടെ? എനിക്ക് അവിടെ ഒന്ന് കാണാം. സുമിത്ര എവിടെ? രാഘവ, നൗ ഷീ ഈസ് ഓൾ റൈറ്റ്.
0: എനിക്കൊരു പ്രധാന കാര്യം അറിയാനുണ്ട്. ഈ കത്ത് കണ്ടോ? എന്റെ മകൾ എഴുതി വെച്ചിരുന്ന കത്ത് വായിച്ചു നോക്കൂ. രാഘവൻ സുമിത്രയുടെ കത്ത് വായിച്ചു നോക്കി. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മാതൃകാമി, എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ജീവിതം ഞാനിത് ഇവിടെ അവസാനിപ്പിക്കും.
1: എന്താണ് അതിന്റെ അർത്ഥം? എല്ലാം തുറന്നു പറയൂ, എനിക്കതറിയണം.
0: രാഘവൻ ആ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം തുറന്നു പറഞ്ഞു. സാർ, എല്ലാം മറക്കാൻ ഞാൻ കൂട്ടണം.
1: എല്ലാവരും ക്ലീൻ സ്റ്റേറ്റ് തുടങ്ങണം.
0: ഞങ്ങളിനി ഒന്നിച്ചു ജീവിക്കാം.
1: നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ.
0: എന്റെ മകളുടെ സ്വഭാവം എനിക്കറിയാം.
1: അവളിനി ഒരു നിമിഷം പോലും നിങ്ങളോടൊപ്പം
0: ജീവിക്കാൻ പോകുന്നില്ല.
1: പ്രിപ്പയർ ചെയ്യാനാകാത്ത വിധം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തകർന്ന് തരിപ്പണ്ടായിരിക്കുന്നു.
0: അതുകൊണ്ട് ഞങ്ങളുടെ മകളെ കണ്ടെത്തിയിരിക്കുന്ന ഒരു അഥവാ സന്തോഷത്തോട് എനിക്കിവിടെ വെച്ച് പിരിയാണ്.
1: എന്റെ തീരുമാനം ഇതാണ്: ഒരു വിവാഹം. രാഘവൻ വന്നുണ്ടെങ്കിൽ ഇനിയും എന്റെ ജൂനിയറായി തുടരാ. നമുക്കിവിടെ വെച്ച് പിരിയാൻ രാഘവ. അവൻ മുഖം വിട്ടു തിരിച്ചു നോക്കി. അദ്ദേഹം പോയി കഴിഞ്ഞു. അവൻ മുകളിലെ പേലിലേക്ക് ചെന്നു ഒരു ബ്രീഫ് കേസ് കയ്യിലെടുത്തു. അത്യാവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാമാണ് അതിൽ കരുതി വെച്ച് ഒരു ചെക്ക് ബുക്ക് പഠിച്ചു. താഴേക്ക് വന്നു വന്ന് നോക്കിയപ്പോ നീങ്ങോളെ കിടന്നു പറഞ്ഞു: എന്റെ മോളെ, അച്ഛനോട് ക്ഷമിക്കുമോളെ. അച്ഛൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛനോട് യാതൊരു സ്ഥാനമില്ല മോളെ. എന്നോട് ക്ഷമിക്കുമോളെ. എന്റെ ശരസമ്മറ്റിച്ചന്റെ അടുത്തേക്ക് പോകും. എന്നേക്കാൾ പ്രായ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കും. എന്റെ മോൻ ശശാങ്കനെ ഞാൻ മറുപടി ചേർത്ത് ഉമ്മവയ്ക്കും. എന്റെ കുഞ്ഞ്, എന്റെ രമേശൻ, എന്റെ പ്രിയ സഖാവേ, എന്നോട് ക്ഷമിക്കൂ സഖാവേ. ഞാൻ ആ കാൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. എന്നോട് ക്ഷമിക്കൂ സഖാവേ.
0: രാഘവൻ എന്ന് പെരുമ്പാവുരത്തി
1: പെരുമാറ്റം കേട്ട് ടീച്ചർ പെട്ടെന്ന് മുഖം തിരിഞ്ഞു നോക്കിയപ്പോൾ
0: അത്ഭുതപ്പെട്ടു പോയി രാഘവൻ. അല്ല, ഇതാര് രാഘവൻ? വഴി തെറ്റിപ്പോയോ?
1: വഴി തെറ്റിയതല്ല, ശരിയായ വീട്ടിലേക്ക് വന്നിരിക്കുകയോ എന്നും നിൽക്കുമ്പോ
0: മനസ്സിലായില്ല.
1: എന്റെ മോനെവിടെ? ശശാങ്കൻ എന്റെ കുഞ്ഞെവിടെ?
0: ഓ, മോനെ തിരക്കി വന്നിരിക്കുകയാണല്ലേ.
1: എന്നാ കേട്ടോ, ശശാങ്കൻ നിങ്ങളുടെ മകനല്ല. ശശാങ്കൻ രമേശന്റെ മകനാണ്. അറിഞ്ഞുകൊണ്ട് കള്ളം പറയരുത്.
0: ടീച്ചർ എനിക്ക് കത്തയച്ചതാ.
1: മലയിൽ വീട്ടാൻ പറ്റിയാലും നിങ്ങളാണെന്ന് വിചാരിച്ചയച്ചതാണ്. അങ്ങനെ പറയരുത് ടീച്ചർ, എന്നെ വേദനിപ്പിക്കരുത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്റെ രമേശൻ എവിടെ? മരിച്ച്. അതാ അവിടെ ആ മണ്ണിൽ നടി.
0: കത്ത് ചമ്പരായിട്ട് മൂന്നാഴ്ചയായി.
1: രമേശൻ മരിച്ച ദിവസം ഈ രാത്രിയാകെ ജനപ്രളയമായിരുന്നു. രമേശൻ ഒന്നും സമ്പാദിച്ചിരുന്നില്ല, പക്ഷെ ജനങ്ങളെ സമ്പാദിച്ചിരുന്നു. മരണസമയത്തും തിരക്കി രമേശൻ. രാഘവൻ എവിടെ?
0: രാഘവൻ എവിടെ? നിങ്ങൾ വന്നില്ല.
1: ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു.
0: എന്റെ രമേശന്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും
1: ഈ വീട്ടിലുണ്ടോ? ടീച്ചർ പറയൂ. ഉണ്ട്. അവരെടുത്ത് ഒരു തോർത്ത് കെട്ട് എടുത്തുകൊണ്ട് വന്നു. അത് നിവർത്തു നോക്കിയപ്പോ ന്യൂ ഏജിന്റെ പഴയ ലക്കങ്ങൾ, മാവോയുടെ ജീവചരിത്രം, എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാകാം, ആയിരക്കണക്കിന് ജനങ്ങളെ സമ്പാദിച്ച ഒരു നേതാവിന്റെ ആകെ സമ്പാദ്യം, ലക്ഷ്യബോധമുള്ള കുറെ പുസ്തകങ്ങൾ മാത്രം.
0: പെട്ടെന്നൊരു പിഞ്ച് കുഞ്ഞ് അവിടെ കൂടിക്കഥ ചൂണ്ടി പോന്നു. ശശാങ്കൻ,
3: അമ്മേ ഇതൊക്കെ നാളേതാ അമ്മേ? മോനറിഞ്ഞൂടെ, ഇദ്ദേഹം വലിയ അഡ്വക്കേറ്റ് ആയിരുന്നു. ഇദ്ദേഹം മോനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണ്ടേ?
0: ഇദ്ദേഹം മോന്റെ അമ്മാവനാണ്.
1: അത്രയെങ്കിലും ഒരു ഔദാര്യം എന്നോട് കാണിച്ചല്ലോ ടീച്ചർ. ഞാൻ ഈ പാണ്ഡക്കെട്ട് കൊണ്ടുപോവുകയാണ്. എന്റെ രമേശന്റെ ഭൗതിക സമ്പാദ്യത്തിന്റെ അവശിഷ്ടം ഞാനിതെടുത്തോട്ടെ. അയാൾ കുനിഞ്ഞ് ആ പാണ്ഡക്കെട്ട് എടുക്കാൻ ശ്രമിച്ചു.
3: തൊട്ടുപോകരുത്.
1: മരണസമയത്ത് രമേശൻ പറഞ്ഞ എന്താണെന്ന് കേൾക്കണോ? ഇന്നല്ലെങ്കിൽ നാളെ രാഘവൻ എന്നെ തിരക്കി വരും. അവൻ എന്റേതായ എന്തെങ്കിലും ചോദിച്ചാൽ,
3: എത്ര തവണ ചോദിച്ചാലും അവന് കൊടുത്തേക്കരുത് എന്ന്.
1: മരണത്തിന് ശേഷവും രമേശൻ തന്നെ ശിക്ഷിക്കുകയാണ് എന്ന് രാഘവന് തോന്നുന്നു. എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാം തകർന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. കുഞ്ഞെ ശശാങ്ക, ഞാൻ വെക്കലൊക്കെ ടീച്ചറിനോട് ക്ഷമിക്കണം. അയാൾ റോഡിലെത്തി. നാണമുള്ള ചേട്ടൻ തൊട്ടു പിന്നാലെ. ആ ചെക്ക് ബുക്ക് എടുത്ത് അയാളുടെ ജീവിതത്തിൽ അവശേഷിച്ച സമ്പാദ്യമല്ല രമേശന്റെ ഓർമ്മ മുൻനിർത്തിക്കൊണ്ട് ശശാങ്കന്റെ പേരിൽ രേഖപ്പെടുത്തി നാണുവുള്ള ചേട്ടനെ ഏൽപ്പിച്ചു. കാരക്കാമുറിയിലുള്ള ആ ലോഡ്ജിലേക്ക് പോകണം. എന്റെ രമേശനുമൊത്ത് ഞാൻ കഴിച്ചുകൂട്ടിയ ആ ലോഡ്ജിൽ, ആ ലോഡ്ജിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ആ ചവിട്ടുപടികൾ ചവിട്ടി ചവിട്ടി കയറി അയാൾ മുകളിലത്തെ നിലയിലെത്തി. ആ വാതിൽ വലിച്ചു തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോ വല്ലാത്ത പൊടി വഴുക്കും. മരിച്ചീറുകൾ കൂടുകെട്ടിയിരിക്കുന്നു. അകത്തേക്ക് കടന്നപ്പോ ആ കണ്ണാടിയിലാകെ പൊടി വഴുക്ക് നിറഞ്ഞിരിക്കുന്നു.
3: രണ്ട് കൈകൊണ്ട് അത് തുടച്ചു കളഞ്ഞു. അയാളുടെ രൂപം ആ കണ്ണാടി തെളിഞ്ഞു തെളിഞ്ഞു വന്നു.
1: ഈ രൂപം ഒരു എടുക്കാത്ത നാണയമാണ്. എന്നെ സ്നേഹിച്ചവരെ എല്ലാം വഞ്ചിച്ച രൂപമാണ്. സുമിത്ര, അവളെ മോഹൻ വാഹകരിക്കും. എന്റെ മിനിമോൾ, അവൾ സമൃദ്ധിയുടെ നടുവിൽ വളരും.
3: എന്റെ മോൻ ശശാങ്കന് ജീവിക്കുന്നതിന് ആവശ്യമുള്ളതെല്ലാം ഞാൻ നാണുവുള്ള ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്.
1: സരസമ്മ ടീച്ചർ, അവരെന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു.
3: എനിക്ക് ലോകത്ത് ജീവിച്ചിരിക്കാൻ എന്താണ് അർഹത? അയാൾ കടുത്ത് ചിരിച്ചു പിടിച്ചു. മുറി പണ്ടോങ്ക വെച്ച് മറന്നുപോയ ബ്ലേഡ് കയ്യിലെടുത്തു.
1: ഈ നരമ്പ് പൊറിഞ്ഞു പോയാ പിന്നൊരാൾ ജീവിച്ചിരിക്കില്ല. ആ ബ്ലേഡ്
3: അയാളുടെ കഴുത്തിലേക്ക് ഞെരിഞ്ഞ് ഞെരിഞ്ഞ് ഞെരിഞ്ഞ് അമർന്നു. കുറെ കഴിഞ്ഞപ്പോ ശരീരം ആസകലം ചോര. എന്റെ രമേശോ, എന്റെ സഖാവേ, എന്നോട് ക്ഷമിക്കോ സഖാവേ. എന്റെ മിനിമോള്, എന്റെ രമേശോ, എന്റെ രമേശോ.
1: അയാളാകെ തുഴഞ്ഞ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് വെള്ളത്തേക്ക് മറിഞ്ഞു വീണു. എന്റെ രമേശ, എന്റെ മിനിമോള്, എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. ആ ശബ്ദം എന്നേക്കുമായി അവസാനിക്കുകയായി.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദ്വന്ദ്വയുദ്ധം എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി ഹർഷകുമാർ.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥാപ്രസംഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നല്ല ഭക്ഷണവും മാതാപിതാക്കളുടെ സ്നേഹവും പോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് അനിവാര്യമായ ഒന്നാണ് ശരിയായ ഉറക്കം. ഉറക്കമില്ലായ്മ കുട്ടികളിൽ കേവലം ക്ഷീണമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് അവരുടെ സ്വഭാവത്തിലും പഠനത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ അത് സൃഷ്ടിക്കും. കുട്ടികൾ ഉറങ്ങുമ്പോഴാണ് അവരുടെ തലച്ചോറിൽ പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നതും പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കപ്പെടുന്നതും. ഉറക്കം കുറയുന്നത് കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, ദേഷ്യം, വാശി എന്നിവയ്ക്ക് കാരണമാകുന്നു. പലപ്പോഴും കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ എന്ന് നാം കരുതുന്നത് യഥാർത്ഥത്തിൽ ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങളാകാം. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഗ്രോത്ത് ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. കൂടാതെ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ കഴിവും ഉറക്കവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൃത്യമായി ഉറങ്ങുന്ന കുട്ടികളിൽ അമിതവണ്ണത്തിനുള്ള സാധ്യത കുറവാണെന്നും പഠനങ്ങൾ കാണിക്കുന്നു. കുട്ടികളെ ഉറക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം ഒരു ആരോഗ്യകരമായ ബെഡ് ടൈം റുട്ടീൻ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. ഡിജിറ്റൽ ഡിറ്റോക്സ് പരിശീലിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫോൺ, ടിവി എന്നിവ ഒഴിവാക്കുക. ഇവയിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ ഹോർമോണിനെ തടയുന്നു. കിടപ്പുമുറിയിൽ വെളിച്ചം കുറയ്ക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ഒരു കഥ പറയുന്നതോ ചെറിയ പാട്ടുപാടുന്നതോ കുട്ടികളെ മാനസികമായി ശാന്തരാക്കും. രാത്രി വൈകി കഫീൻ അടങ്ങിയ പാനീയങ്ങളോ അമിതമായ ഭക്ഷണമോ നൽകുന്നത് ഒഴിവാക്കുക. ഉറക്കത്തിൽ ഉച്ചത്തിലുള്ള കൂർക്കംവലി അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുക. പകൽ സമയത്ത് അമിതമായ ഉറക്കം അല്ലെങ്കിൽ ക്ഷീണം പ്രകടിപ്പിക്കുക. ഉറങ്ങാൻ കിടന്നാൽ ഏറെ സമയം തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക. ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കണ്ട് വിറച്ചുണരുക. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പീഡിയാട്രീഷ്യന്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഓർക്കുക, ഒരു കുട്ടിയുടെ നാളത്തെ തിളക്കത്തിന് ഇന്നത്തെ സുഖകരമായ ഉറക്കം അനിവാര്യമാണ്. മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് അവർക്ക് സമാധാനപരമായ ഉറക്കത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ്.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മസക്കലയിൽ ഇന്നാദ്യം ദബാങ് എന്ന ചിത്രത്തിന് വേണ്ടി സജീദ് സംഗീതം നൽകിയ ഗാനം. രചന സമീർ അഞ്ചാൻ. ആലാപനം റഹാത്ത് അലി ഖാൻ, ശ്രേയാ ഘോഷ്.

ധടക് എന്ന ചിത്രത്തിന് വേണ്ടി അജയ് അതുൽ സംഗീതം നിർവഹിച്ച ഗാനം. ആലാപനം അജയ് ഗോഗാവാലി. രചന അമിതാഭ് ഭട്ടാചാര്യ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിച്ചോരേ എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം. ആലാപനം അർജിത് സിംഗ്, രചന അമിതാഭ് ഭട്ടാചാര്യ.

ഭൂൽഭുലയ്യ എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം സംഗീതം നിർവഹിച്ച ഗാനം. രചന സമീർ. ആലാപനം ശ്രേയ ഘോഷാൽ, എം ജി ശ്രീകുമാർ.

ലഗാൻ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. രചന ജാവേദ് അക്തർ. ആലാപനം അൽക യാഗ്നിക്, ഉദിത് നാരായൺ, സുബേന്ദർ സിംഗ്, ശങ്കർ മഹാദേവൻ, ഷാൻ എന്നിവർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ക്രിമിനൽ എന്ന ചിത്രത്തിന് വേണ്ടി MM കീരവാണി സംഗീതം നിർവഹിച്ച ഗാനം. ആലാപനം അൽക്ക യാഗ്നിക്, കുമാർ സാനു.

ചിത്രം ബാജിറാവു മസ്താനി, സംഗീതം സഞ്ജയ് ലീല ബൻസാലി, രചന സിദ്ധാർത്ഥ് ഗരീമ, ആലാപനം പണ്ഡിറ്റ് ബിർജു മഹാരാജ്, ശ്രേയാ ഘോഷാൽ.

ചിത്രം ഭാഗ് മിൽഖാ ഭാഗ്. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. രചന പ്രസൂൺ ജോഷി. ആലാപനം ശ്രേയ ഘോഷാൽ, ജാവേദ് ബഷീർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: റാഞ്ചുണ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. ആലാപനം ജാവേദ് അലി, കീർത്തി സകാദ്യ, പൂജ എ വി, രചന ഇർഷാദ് കാമിൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: ഇടുക്കിയുടെ മലനിരകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പച്ചപ്പണിഞ്ഞ തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും മൂടൽമഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന മലമുകളും തന്നെയാണ്. എന്നാൽ ഈ മലകൾ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ മനുഷ്യ ചരിത്രവും നെഞ്ചിലേറ്റി നിൽക്കുന്നു എന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ആ ചരിത്രത്തിന് ഏറ്റവും വിസ്മയകരമായ തെളിവുകളിൽ ഒന്നാണ് ഇടുക്കി ജില്ലയിലെ കൊച്ചു കാമാക്ഷിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന അടയാളക്കല്ല് അഥവാ മെൻഹിർ. ഇരട്ടയാറിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ ചെമ്പകപ്പാറയ്ക്ക് സമീപമുള്ള കൊച്ചു കാമാക്ഷിയിലെ ഒരു മലമുകളിലാണ് ഈ പ്രാചീന ശിലാസ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വളവുകൾ നിറഞ്ഞ മലമ്പാതകൾ പിന്നിട്ട് കുന്നിൻ മുകളിലേക്ക് എത്തുമ്പോൾ മുന്നിൽ വിരിയുന്നത് ഹൈറേഞ്ചിന്റെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ്. മേഘങ്ങൾ മലകളെ തഴുകി നീങ്ങുന്നു. താഴെ പച്ചപ്പാർന്ന കൃഷിയിടങ്ങൾ, ആ കാഴ്ചകളുടെ നടുവിൽ കാലത്തിന്റെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചുകൊണ്ട് ഒരു ഭീമൻ കരിങ്കൽ പാളി ഇന്നും അഭിമാനത്തോടെ നിൽക്കുന്നു. അത് വെറുമൊരു കല്ലല്ല, കേരളത്തിന്റെ പ്രാചീന മനുഷ്യ സംസ്കാരത്തിന്റെ ജീവനുള്ള രേഖയാണ്. ഏകദേശം 15 ഉയരവും 4 വീതിയുമുള്ള ഈ ശില കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആധുനിക യന്ത്രങ്ങളോ ക്രെയിനുകളോ റോഡുകളോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ശില മലമുകളിൽ എത്തിച്ച് ഇത്ര കൃത്യതയോടെ സ്ഥാപിക്കുക എന്നത് ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അന്നത്തെ മനുഷ്യരുടെ സാങ്കേതിക മിതവും കൂട്ടായ പ്രവർത്തനശേഷിയും ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ അടയാളക്കല്ലിന്റെ പ്രായത്തെക്കുറിച്ച് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് കേരളത്തിലെ മെഗാലിത്തിക് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ഇരുമ്പ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ നിർമ്മിച്ച സ്മാരകങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുള്ള ശവക്കലറകൾ, കൽവൃത്തങ്ങൾ, ഡോൾമെനുകൾ, നന്നങ്ങാടികൾ എന്നിവയുടെ അതേ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഈ മെൻഹിറും. എന്തിനായിരുന്നു ഇത്തരമൊരു ഭീമൻ ശില സ്ഥാപിച്ചത് എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഉത്തരമില്ല. എന്നാൽ പുരാവസ്തു ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിഗമനം, അക്കാലത്തെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ സ്മരണയ്ക്കായോ ശവകുടീരങ്ങളെ അടയാളപ്പെടുത്താനായോ ഇത്തരത്തിലുള്ള നടുക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നിരിക്കാമെന്നാണ് ചില ഗവേഷകർ. ഇവയ്ക്ക് മതപരമോ ജ്യോതിശാസ്ത്രപരമോ ആയ പ്രാധാന്യവും ഉണ്ടായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതിനെ സംബന്ധിച്ച് അന്തിമമായ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കല്ലിന്റെ മറ്റൊരു കൗതുകം അതിന്റെ അടിഭാഗമാണ്. നമ്മൾ കാണുന്നത് അതിന്റെ മുകൾ ഭാഗം മാത്രമാണ്. എത്രയധികം ഭാഗം ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഇന്നും പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശില ഇന്നും ഗവേഷണ ലോകത്തിന് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കാമാക്ഷിയുടെ ചരിത്രം ഈ ഒറ്റ മെൻഹിറിൽ അവസാനിക്കുന്നില്ല. ഈ പ്രദേശത്ത് നിന്ന് മുൻപ് കണ്ടെത്തിയിട്ടുള്ള നന്നങ്ങാടികൾ അഥവാ വലിയ മൺപാത്ര ശവസംസ്കാര അവശിഷ്ടങ്ങൾ ഇവിടെ വളരെ പുരാതനമായൊരു മനുഷ്യവാസം നിലനിന്നിരുന്നതിന്റെ ശക്തമായ തെളിവുകളാണ്. മരണാനന്തര ചടങ്ങുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ മൺപാത്രങ്ങൾ അന്നത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും സാമൂഹിക ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നവയാണ്. മെൻഹിറുകളും നന്നങ്ങാടികളും ചേർന്ന് പറയുന്ന ചരിത്രം ഒന്നു മാത്രമാണ്. ഇന്നത്തെ ഇടുക്കി ഒരു കാലത്ത് വനപ്രദേശങ്ങൾ മാത്രമായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സംഘടിതമായ മനുഷ്യ സമൂഹങ്ങളും അവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും സാങ്കേതിക അറിവും നിലനിന്നിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിച്ചിരുന്ന ആ ജനതയുടെ ഓർമ്മകളാണ് ഇന്നും ഈ ശിലകളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തായി സംരക്ഷിക്കപ്പെടുന്ന ഈ അടയാളക്കല്ല് കേരളത്തിന്റെ മെഗാലിത്തിക് പൈതൃകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്മാരകങ്ങളിലൊന്നാണ്. വിനോദസഞ്ചാര കേന്ദ്രമെന്നതിലുപരി നമ്മുടെ ചരിത്രത്തിന്റെ വേരുകൾ തേടിയെത്തുന്ന ഓരോരുത്തർക്കും ഇതൊരു തുറന്ന പുസ്തകമാണ്. സംസാരിക്കാൻ വാക്കുകളില്ലെങ്കിലും ഈ കല്ലിന് പറയാനുള്ള കഥകൾ അനവധിയാണ്. കാലം മാറി, രാജാക്കന്മാർ വന്നുപോയി, സാമ്രാജ്യങ്ങൾ ഉയർന്നു വീണു, തലമുറകൾ മാറിമറിഞ്ഞു. എന്നാൽ 3000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യ സമൂഹം ഇവിടെ സ്ഥാപിച്ച ഈ ഭീമൻ ശില ഇന്നും അതേ ഉറപ്പോടെ മലമുകളിൽ കാവൽ നിൽക്കുകയാണ്. മനുഷ്യൻ മാഞ്ഞുപോയാലും സംസ്കാരം മായുന്നില്ലെന്നും ചരിത്രം പുസ്തകങ്ങളിൽ മാത്രമല്ല പ്രകൃതിയുടെ നെഞ്ചിലും എഴുതപ്പെട്ടിട്ടുണ്ടെന്നും ഈ അടയാളക്കല്ല് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് വളരെ കൌതുകകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. മദ്യപിക്കാതെ തന്നെ ഒരാൾക്ക് കടുത്ത ലഹരിയും മദ്യപാനത്തിന്റെ എല്ലാ ശാരീരിക ലക്ഷണങ്ങളും അനുഭവപ്പെടുക. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും വൈദ്യശാസ്ത്ര ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു യഥാർത്ഥ അവസ്ഥയാണിത്. ഇതാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം അഥവാ ഗട്ട് ഫെർമെന്റേഷൻ സിൻഡ്രോം. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു മദ്യനിർമ്മാണശാല പ്രവർത്തിക്കുന്നതിന് തുല്യമായ ഒരു അപൂർവ രോഗാവസ്ഥയാണ് ഇത്. നമ്മുടെ ദഹനവ്യൂഹത്തിൽ പ്രത്യേകിച്ച് വൻകുടലിലും ചെറുകുടലിലും അമിതമായി വളരുന്ന ചിലതരം പൂപ്പലുകളോ ബാക്ടീരിയകളോ നമ്മൾ കഴിക്കുന്ന അന്നജത്തെയും പഞ്ചസാരയെയും ഫെർമെന്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ മദ്യമായി മാറ്റുന്ന അവസ്ഥയാണിത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം രക്തത്തിൽ കലരുകയും വ്യക്തി ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ തന്നെ മദ്യപിച്ച അവസ്ഥയിലാവുകയും ചെയ്യുന്നു. സാധാരണക്കാരായ മനുഷ്യരിൽ ദഹന പ്രക്രിയയുടെ ഭാഗമായി വളരെ ചെറിയ അളവിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ കരളിലെ എൻസൈമുകൾ ഇതിനെ കൃത്യമായി നിർവീര്യമാക്കും. എന്നാൽ ഈ രോഗബാധിതരിൽ പ്രക്രിയ തികച്ചും വ്യത്യസ്തമാണ്. ബ്രെഡും ബിയറും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബ്രൂവേഴ്സ് ഈസ്റ്റ്, കാൻഡിഡ ആൽബിക്കൻസ്, കാൻഡിഡ ഗ്ലോബറട്ടോ തുടങ്ങിയ പൂപ്പലുകളാണ് കുടലിൽ അമിതമായി പെരുകുന്നത്. നമ്മൾ ചോറോ ചപ്പാത്തിയോ മധുരപലഹാരങ്ങളോ കഴിക്കുമ്പോൾ ഈ പൂപ്പലുകൾ അതിലെ കാർബോഹൈഡ്രേറ്റിനെ ഭക്ഷണമാക്കുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായി വലിയ അളവിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മദ്യം കുടലിന്റെ ഭിത്തികൾ ആഗിരണം ചെയ്ത് നേരിട്ട് രക്തത്തിലേക്ക് വിടുന്നു. ഇത് കരളിന് താങ്ങാൻ കഴിയുന്നതിലും അധികമാകുമ്പോൾ രക്തത്തിലെ ആൽക്കഹോൾ അളവ് കുതിച്ചുയരുകയും ലഹരി ബാധിക്കുകയും ചെയ്യുന്നു. മദ്യപിക്കുന്ന ഒരാളിൽ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും ഈ രോഗിയിലും പ്രകടമാകും. വ്യക്തമല്ലാത്ത സംസാരം, ശരീര തുലനം നഷ്ടപ്പെടുക, തലകറക്കം, കടുത്ത തലവേദന, ഔക്കാനം, ഛർദി, മദ്യപിച്ചതിനു ശേഷമുള്ള ഹാങ് ഓവർ ലക്ഷണങ്ങൾ, വിട്ടുമാറാത്ത ക്ഷീണം, ഓർമ്മക്കുറവ്, മാനസികാവസ്ഥയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ശ്വാസത്തിലും മദ്യത്തിന്റെ മണം അനുഭവപ്പെടുക തുടങ്ങി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള ഒരാളിൽ പെട്ടെന്ന് ഇതുണ്ടാകാറില്ല. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ സമതുലിനാവസ്ഥ തകരുമ്പോഴാണ് പൂപ്പലുകൾ വളരുന്നത്. ശക്തമായ ആന്റിബയോട്ടിക്കുകൾ ദീർഘകാലം കഴിക്കുമ്പോൾ കുടലിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ആ വിടവിലേക്ക് ഈസ്റ്റ് അതായത് പൂപ്പലുകൾ അമിതമായി വളരുകയും ചെയ്യും. പ്രമേഹം, അമിതവണ്ണം, കരളിനെ ബാധിക്കുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നിവയുള്ളവരിൽ ഈ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. ക്രോൺസ് ഡിസീസ് പോലെയുള്ള ദഹന സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിലും കുടലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവരിലും ഇത് കണ്ടുവരാറുണ്ട്. ഈ രോഗം നിർണയിക്കുക എന്നത് ഡോക്ടർമാർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. പലപ്പോഴും രോഗി രഹസ്യമായി മദ്യപിക്കുന്നതാണെന്ന് വീട്ടുകാരും സമൂഹവും തെറ്റിദ്ധരിക്കാറുണ്ട്. പലരും മദ്യപിച്ച് വണ്ടിയോടിച്ചെന്ന കേസിൽ പെട്ടതിനു ശേഷമാണ് ഈ രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് തന്നെ. രോഗിക്ക് ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് നൽകിയ ശേഷം കൃത്യമായ ഇടവേളകളിൽ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് പരിശോധിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ചലഞ്ച് ടെസ്റ്റ് വഴിയാണ് ഇത് പ്രധാനമായും സ്ഥിരീകരിക്കുന്നത്. കൂടാതെ മലം പരിശോധനയിലൂടെ കുടലിലെ ഈസ്റ്റിന്റെ സാന്നിധ്യവും കണ്ടെത്താം. ശരിയായ ഡയറ്റും മരുന്നുകളും വഴി ഈ രോഗം പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റമാണ് ഏറ്റവും പ്രധാനം. പൂപ്പലുകളുടെ ആഹാരമായ കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര എന്നിവ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണം. ചോറ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, മധുരം, ബ്രെഡ് എന്നിവ നിയന്ത്രിക്കണം. പകരം പ്രോട്ടീനും നല്ല കൊഴുപ്പുമടങ്ങിയ ഭക്ഷണം കഴിക്കുക. കുടലിലെ പൂപ്പലുകളെ നശിപ്പിക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഫ്ലൂക്കണസോൾ പോലെയുള്ള ആന്റി ഫംഗൽ മരുന്നുകൾ നൽകുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളെ തിരികെ കൊണ്ടുവരാൻ പ്രോബയോട്ടിക്സ് സഹായകരമാണ്. ഇത് പൂപ്പലുകളുടെ അമിത വളർച്ചയെ തടയുന്നു. ഒരു വ്യക്തിയുടെ സാമൂഹികവും മാനസികവുമായ ജീവിതത്തെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം. എന്നാൽ കൃത്യമായ വൈദ്യസഹായവും ഭക്ഷണ നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഈ അദൃശ്യ മദ്യശാലയെ നമുക്ക് ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി പൂട്ടാൻ സാധിക്കും.
2: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്നാദ്യം ഗുലാർ ഭഗവലി എന്ന ചിത്രത്തിനു വേണ്ടി വിവേക് മെറവിൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന കോ ശേഷ, ആലാപനം മെറവിൻ സോളമൻ, സമീര ഭരദ്വാജ്.

ദർബുഗ ശിവയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാം ആലപിച്ച ഗാനമാണടുത്തത്. രചന താമരൈ. ചിത്രം ഏനൈ നോക്കി പായും തോട്ട.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം കൊടി. സംഗീതം സന്തോഷ് നാരായണൻ. ആലാപനം വിജയ് നാരായണൻ.

മെഴ്സൽ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന വിവേക്, ആലാപനം എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിലിനി അച്ചം 80 മണിമേട എന്ന ചിത്രത്തിന് വേണ്ടി AR റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന താമരൈ, ആലാപനം സിദ് ശ്രീറാം, അപർണ നാരായണൻ.

കർക്കി രചന നിർവഹിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം കോ. ആലാപനം പ്രശാന്തിനി, ആലാപ രാജു, ശ്രീചരൺ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് പ്രകാശും സൂസനയും ബ്ലേസും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം AR റഹ്മാൻ, രചന താമരൈ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഉദിത് നാരായണും ശ്രേയ ഘോഷാലും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന യുഗഭാരതി, ചിത്രം കുരുവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്ന് കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ സമൃദ്ധമാണ്. എന്താണ് സ്നേഹത്തിന്റെ ഫലം? സ്നേഹത്തിന്റെ ഫലം സ്നേഹം, സ്നേഹത്തിൻ ഫലം ത്യാഗം എന്നാണ് മഹാകവി ജി പറയുന്നത്. നാം അന്യരോട് സ്നേഹം കാണിക്കുമ്പോൾ ക്രമേണ പരസ്പരമുള്ള ഒരു മമതാബന്ധം രൂപപ്പെടുന്നു. ആ ബന്ധം ക്രമേണ മൈത്രിയാവുന്നു. അതിൽ നിന്ന് മഹത്തായ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ഇതര ജീവജാലങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്ന ജീവിതത്തിലെ ആ സന്തോഷമുണ്ടല്ലോ, അത് വെണ്ണുലകിൽ ചെല്ലുമ്പോഴും നൂറിരട്ടി വർദ്ധിച്ച സന്തോഷമായി അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് മണ്ണിലെ ഈ ജീവിതം സ്നേഹത്തിനുള്ളതാണ്, സ്നേഹിക്കുവാൻ മാത്രമുള്ളതാണ്. എന്റെ കുടുംബത്തെ എന്ന പോലെ ഞാൻ എന്റെ നാടിനെയും സ്നേഹിക്കുന്നു. എന്റെ നാടിനെ സ്നേഹിക്കുന്നതിലുപരി ഞാൻ മനുഷ്യരെയും മനുഷ്യവംശത്തെയും സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ജനനിയെ സ്നേഹിക്കണം, ജന്മഭൂമിയെ സ്നേഹിക്കണം. ആ സ്നേഹത്തിന് സ്വർഗത്തേക്കാൾ മഹത്വമുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. സ്വന്തം ഹൃദയം കൊണ്ട് മാത്രമേ, ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഹൃദയത്തെ കീഴടക്കാൻ കഴിയൂ. സ്നേഹം ഇന്നും എന്നും പ്രകൃതിയെ സത്യമാക്കുന്നു. സ്നേഹിക്കാൻ കഴിയാത്ത ഒരുവന് താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന കാര്യം തിരിച്ചറിയാൻ ഒരു വിഷമവുമില്ല. ഹൃദയങ്ങളുടെ ഭാഷ മൂകമാണെങ്കിലും അത് ഏറ്റവും വാചാലമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 26ലൂടെയാണ്. 1856 ജൂലൈ 26, വിശ്വനാടകകർത്ത്, കലാനിരൂപകൻ, സാഹിത്യ വിമർശകൻ, സോഷ്യലിസത്തിൻ്റെ വക്താവ്, പ്രഭാഷകൻ എന്നീ നിലകളിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തൈക്ഷണിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ ജോർജ് ബെർണാഡ്ഷ അയർലൻഡിലെ ഡബ്ലിനിൽ ജനിച്ചിരിക്കുന്നു. 1953 ജൂലൈ 26, അമേരിക്കയുടെ പിന്തുണയോടെ ക്യൂബയെ അടക്കിവാണിരുന്ന സ്വേച്ഛാധിപതി ഫുൾജെൻഷ്യോ ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ജൂലൈ 26 പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നു. 1956 ജൂലൈ 26, ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനിയുടെ അധീനതയിലായിരുന്ന സൂയസ് കനാൽ ദേശവൽക്കരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ ലോക രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയനായിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3-ാം T20 മത്സരത്തിൽ സിംബാബ്വേയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: കാർഗിൽ വിജയ് ദിവസ് ഈ ദിന ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ. യേ ദിന ഹമേ അപ്നേ വീർ ജവാനോ കേ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊഞ്ചി ഊഞ്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുശ്മൻ കി ചുനൌതി, ഹർ പരിസ്ഥിതി ഹമാരെ സൈനികോ കേ സാമനേ ഥീ.
0: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ MyGOV പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കന്തുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: എറണാകുളം കെ സൗത്ത് ചിത്തൂർ മെ സ്പോർട്സ് കെ ഐസൈ പ്രയാസ് കെ ബാരെ മെ പതാ ചലാ ഹൈ. വഹാ കെ ഏക് സ്കൂൾ മെ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകെ സെ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഇസ് പ്രോജക്ട് കോ അക്ഷര കന്തുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മെ ഇസ്തമാൽ ഹോനെ വാലേ ശബ്ദോ സെ ജോഡ്കർ ആസാൻ തരീകെ സെ സംജായാ ജാതാ ഹൈ.
0: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാ കെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്ത് പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27 വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥി.

0: തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ച വളരെയധികം കൂടുതൽ. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഓളം ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
1: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2ാം മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അനീഖ് കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3ാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യയ്ക്കെതിരായ 3ാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
2: തുടർന്ന് കൈപ്പർ ബെൽറ്റിലെ ആറക്കോത്ത് എന്ന വിചിത്രമായ ഹിമവസ്തുവിനെയും സന്ദർശിച്ചതോടെയാണ് ഈ തണുത്തുറഞ്ഞ ലോകത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളും പല നിർണായക വിവരങ്ങളും ശാസ്ത്രത്തിനു മുന്നിൽ വെളിപ്പെട്ടത്. ശതകോടി വർഷങ്ങളായി യാതൊരു മാറ്റവുമില്ലാതെ പ്രപഞ്ചത്തിന്റെ കോണിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൈപ്പർ ബെൽറ്റിലെ ഓരോ വസ്തുക്കളെയും സൌരയൂഥത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഭൂമിയിൽ ജീവന്റെ തുടക്കത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു അപൂർവ ടൈം ക്യാപ്സൂൾ പോലെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഗവേഷകർ വീക്ഷിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ അതിരുകളിലെ ഈ ഹിമസാമ്രാജ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ സൌരയൂഥത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വരും കാലങ്ങളിൽ ഇനിയും തിരുത്തിക്കുറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യ ശരീരം എന്നത് പ്രകൃതിയുടെ ഏറ്റവും മഹത്തായ എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. നാം ഓരോ നിമിഷവും ശ്വസിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ പതിനായിരക്കണക്കിന് പ്രക്രിയകൾ അതീവ കൃത്യതയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുറിവേറ്റ കോശങ്ങളെ സ്വയം നന്നാക്കുന്നതു മുതൽ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതും ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതും വരെ ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. നാം ബോധപൂർവം യാതൊരു ശ്രമവും നടത്താതെ തന്നെ ഈ അത്ഭുതങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു എന്നത് ജീവശാസ്ത്രത്തിന്റെ സങ്കീർണതയാണ് കാണിക്കുന്നത്. നമ്മുടെ ശരീരം വെറുമൊരു അവയവങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് പരസ്പരം സംവദിക്കുന്ന കോടിക്കണക്കിന് കോശങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യമാണ്. രോഗപ്രതിരോധ സംവിധാനമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാവൽക്കാരൻ. പുറത്തുനിന്നുള്ള ശത്രുക്കളെയും ശരീരത്തിന്റെ സ്വന്തം കോശങ്ങളെയും വേർതിരിച്ചറിയാനുള്ള അസാധാരണമായ കഴിവ് ഇതിനുണ്ട്. ഹാനികരമായ ബാക്ടീരിയകളോ വൈറസുകളോ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അവയെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരം സുരക്ഷിതമാകുന്നു. അതുപോലെ തന്നെ അതിവേഗത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്ന നാഡീവ്യൂഹം നമ്മുടെ ഓരോ ചലനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നു. പുറത്തെ പരിസ്ഥിതി എത്ര മാറിയാലും ശരീരത്തിനുള്ളിലെ താപനിലയും ആസിഡ് നിലയും കൃത്യമായി നിലനിർത്തുന്ന ഹോമിയോസ്റ്റാസിസ് എന്ന പ്രക്രിയ ജീവൻ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണ്. കോശങ്ങൾ എങ്ങനെയാണ് പരസ്പരം സംസാരിക്കുന്നത് എന്നത് ശാസ്ത്രലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. രാസ സന്ദേശങ്ങളിലൂടെയും വൈദ്യുത തരംഗങ്ങളിലൂടെയും കോശങ്ങൾ വിവരങ്ങൾ കൈമാറും. മുറിവുകൾ ഉണങ്ങുന്നതും ഓർമ്മകൾ രൂപപ്പെടുന്നതും കോശങ്ങളുടെ അത്ഭുതകരമായ ഏകോപനം മൂലമാണ്. ഓരോ കോശവും എപ്പോൾ വിഭജിക്കണം, എപ്പോൾ നശിക്കണം എന്ന് കൃത്യമായി അറിയുന്നു. ഈ പ്രവർത്തനങ്ങളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും രോഗത്തിന് കാരണമാകാം. അതിനാൽ തന്നെ കോശങ്ങളുടെ ആശയവിനിമയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ വിപ്ലവങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. നമ്മുടെ ഹൃദയം ഒരു ദിവസം ഏകദേശം 100,000 തവണ മിടിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ലിറ്റർ രക്തമാണ് അത് ശരീരമാകെ പമ്പ് ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ സ്വയം നിയന്ത്രിത സംവിധാനങ്ങളാണ്. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ശ്വാസകോശങ്ങളും ഹൃദയവും ദഹന വ്യവസ്ഥയും അവയുടെ ജോലി മുടങ്ങാതെ ചെയ്യുന്നു. ഈ പ്രക്രിയകളെല്ലാം ഒരു വലിയ ഓർക്കസ്ട്രയിലെ സംഗീതം പോലെ താളാത്മകമാണ് താനും. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് തകരാർ സംഭവിക്കുമ്പോൾ ശരീരം തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യ ശരീരത്തിലെ DNA എന്ന ജനിതക ഘടനയിലൂടെയാണ് നമ്മുടെ ജീവന്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ കോശത്തിലുമുള്ള ഈ നീള നിഴകൾ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കും തിരിച്ചുമുള്ള ദൂരത്തേക്കാൾ അധികമുണ്ടാകും. ഈ ജനിതക കോഡുകളാണ് നമ്മുടെ കണ്ണിന്റെ നിറം മുതൽ സ്വഭാവം വരെ തീരുമാനിക്കുന്നത്. കോശങ്ങൾ സ്വയം പുനരുജ്ജീവിപ്പിക്കുന്ന പ്രക്രിയയായ റീജനറേഷൻ ഇന്നും ഗവേഷകർ

കോശങ്ങൾക്ക് വലിയൊരു പാഠപുസ്തകമാണ്. കരളിലെ കോശങ്ങൾ നശിച്ചാൽ പോലും അവ സ്വയം വളർന്ന് പഴയ അവസ്ഥയിലാകാൻ കഴിയുന്നത് ശരീരത്തിന്റെ അസാധാരണമായ അതിജീവന ശേഷിയാണ് കാണിക്കുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വസിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും സ്വാധീനിക്കുന്നുണ്ട്. തലച്ചോറും കുടലും തമ്മിലുള്ള ഈ ബന്ധം ഗട്ട് ബ്രെയിൻ ആക്സസ് എന്നാണ് അറിയപ്പെടുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെ പോലും സ്വാധീനിക്കുന്നു എന്നത് വിസ്മയകരമാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗവും മറ്റൊരു ഭാഗവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ മരുന്നുകളുടെയും ചികിത്സയുടെയും രീതി തന്നെ മാറ്റുകയാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രം ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും അറിയാൻ ബാക്കിയുള്ള രഹസ്യങ്ങൾ ഏറെയാണ്. മസ്തിഷ്കത്തിലെ ഓർമ്മകൾ എങ്ങനെയാണ് കൃത്യമായി സൂക്ഷിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും വാർദ്ധക്യത്തെ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവികമായ കഴിവുകളെ മനസ്സിലാക്കുന്നത് വൈദ്യശാസ്ത്രത്തിലെ പുതിയ മുന്നേറ്റങ്ങൾക്ക് പ്രചോദനമാകുന്നു. കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാനും തകരാറിലായ കോശങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കാനും ഈ അറിവുകൾ സഹായിക്കുന്നു. സമാധാനവും സന്തോഷവും ആരോഗ്യകരമായ ജീവിതശൈലിയും ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുഗമമാക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തെ ഒരു യന്ത്രമായി മാത്രം കാണാതെ സ്നേഹത്തോടും കരുതലോടും പരിപാലിക്കേണ്ട ഒരു ജൈവ വിസ്മയമായി കാണണം. ഓരോ ദിവസവും നാം നടത്തുന്ന ചുവടുകളും നാം എടുക്കുന്ന തീരുമാനങ്ങളും ഈ അത്ഭുത യന്ത്രത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. ആരോഗ്യമെന്നത് കേവലം രോഗങ്ങളുടെ അഭാവമല്ല, മറിച്ച് ശരീരത്തിലെ ഈ സങ്കീർണ സംവിധാനങ്ങൾ തമ്മിലുള്ള പൂർണമായ ഐക്യമാണ്. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം നമ്മെ കൂടുതൽ അറിവുള്ളവരും ജാഗ്രതയുള്ളവരുമാക്കട്ടെ. നമ്മുടെ ഓരോ ശ്വാസവും ഓരോ മിടിപ്പും ഈ ജൈവ വിസ്മയത്തിന്റെ സംഗീതമായി മാറട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെ കാണാൻ ശീലിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരമുയർത്തും. ഓരോ കോശത്തിന്റെയും പ്രവർത്തനം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതിനൊപ്പം പ്രകൃതിയുടെ മഹത്വത്തെയും ഓർമ്മിപ്പിക്കുന്നു. വരും തലമുറകൾക്ക് ഈ അറിവുകൾ പകർന്നു നൽകുന്നത് വഴി കൂടുതൽ ആരോഗ്യകരമായൊരു സമൂഹം നമുക്ക് പടുത്തുയർത്താം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാ സൈ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഹർ തിരങ്കയിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 193 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചു. നന്ദൻ നിലേക്കനെ സമിതിക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. രാജ്യത്തെ യുവാക്കൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: और इसलिए उद्देश्य यह था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें।
0: കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ സ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനം, കയറ്റുമതി, സൌഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനം രാജ്യത്തിന്റെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ക്യാച്ച് ദ റെയിൻ സംരംഭത്തിന് കീഴിൽ മഴവെള്ള സംഭരണം, ഭൂഗർഭ ജല റീചാർജ്, പഴയ ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വൃക്ഷത്തൈ നടി എന്നിവ കൂടുതൽ മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൊട്ടടുത്തുള്ള കുളത്തിന്റെയോ കിണറിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ എറണാകുളത്തുള്ള സൌത്ത് ചിറ്റിലുള്ള സ്കൂളിലെ കായിക അനുബന്ധ സംരംഭത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്കൂളിലെ സംസ്കൃതം ക്ലബിലൂടെ അധ്യാപകനായ അഭിലാഷ് വേറിട്ട രീതിയിൽ സംസ്കൃതത്തെ ജനപ്രിയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷര കന്തുക എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പഠനം ആസ്വാദകരമാക്കുന്നതിനോടൊപ്പം കായിക രംഗവുമായുള്ള ബന്ധം വളർത്തുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിലൂടെ നെയ്ത്തുകാരുടെ കഴിവിനെയും സർഗാത്മകതയെയും രാജ്യം ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നെയ്ത്തുകാരെ ആദരിക്കാനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂത്താമുള്ളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പരമ്പരാഗത കൈത്തറി മേഖലയെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു.
1: उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഹർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു.
1: ഇസ് തിരംഗമേ ഹമാരേ സംവിധാൻ കേ ആദർശ് ഹൈ. പിച്ചലേ കുച്ച് വർഷോ മേ ഹർ ഘർ തിരംഗ അഭിയാൻ നേ പൂരേ ദേശ് കോ ഏക് അദ്ഭുത ഭാവന സേ ജോഡാ ഹൈ. ഹർ ഘർ हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളിലെ ചുമതലയും അദ്ദേഹം തുടർന്ന് വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻപായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിക്ക് തയ്യാറാകുന്നതിന് മുൻപ് നിലവിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: കരിങ്കടൽ മേഖല വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 5 ഇന്ത്യൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. കപ്പലിന്റെ നിർദ്ദിഷ്ട പാത, അടുക്കുന്ന തുറമുഖങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര പ്രതികരണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തൊഴിലുടമകളിൽ നിന്നോ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നോ കപ്പൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ ശേഖരിക്കണം. കപ്പലിലെ ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ യും അവരുമായി പതിവായി ആശയവിനിമയം നടത്തുകയും ചെയ്യണം. കോൺസുലാർ സഹായം ആവശ്യമായ ഇന്ത്യൻ പൌരന്മാർ ഈ മേഖലയിലെ ഇന്ത്യൻ എംബസിയുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV AEGEAN റാഗ്നറുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ പൌരന്മാരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും എംബസി വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 193 റൺ വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനം 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളി മെഡൽ. 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്തയുടെ നേട്ടം. ഗെയിംസിൽ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 2-ാമത്തെ മെഡലാണ് ഇത്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ സുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്കിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 193 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം അഥർവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് ഇളയരാജ, ആലാപനം KS ചിത്ര.

ചിത്രം അരക്കള്ളൻ മുക്കാക്കള്ളൻ. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ ഗാനം. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

0: എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ഒ എൻ വി. സംഗീതം വിദ്യാധരൻ. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, നെടുമുടി വേണു.
1: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്ര.

അടുത്ത ഗാനം നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ONV. സംഗീതം ജി ദേവരാജൻ. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസും എസ് പി ശൈലജയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ, ചിത്രം യുവജനോത്സവം.

ചിത്രം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം. ആലാപനം കെ ജെ യേശുദാസും ആശാലതയും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിൽ നിന്ന് രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം ചിലമ്പ് എന്ന ചിത്രത്തിൽ നിന്ന്, ആലാപനം KS ചിത്ര, രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

നിറക്കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് ശ്യാം ഈണമിട്ട ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജി മാർക്കോസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല, എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ, കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പരമ്പരകളുടെയും ചലച്ചിത്രങ്ങളുടെയും വിശേഷങ്ങൾ കേൾക്കാം. നാടകത്തിന്റെ അരങ്ങനുഭവങ്ങളുടെ ഊടും പാവുമറിഞ്ഞ് ദൃശ്യമേഖലയിലേക്ക് കടന്ന സംവിധായകനായിരുന്നു ശ്യാമപ്രസാദ്. ദൂരദർശന്റെ പ്ലാറ്റ്ഫോമിലിരുന്നു കൊണ്ട് ടെലിവിഷന്റെ ആഖ്യാന ശൈലിയിൽ നിർണായകമായ വഴികൾ വെട്ടിത്തെളിച്ച കലാകാരൻ. എന്നാലും അരങ്ങാണ് ശ്യാമിലെ ദൃശ്യമാധ്യമ പ്രവർത്തകനെ, അല്ലെങ്കിൽ ദൃശ്യാഖ്യാതാവിനെ വാർത്തെടുത്തതെന്ന് പറയാം. TV എന്ന മാധ്യമത്തിന്റെ സാധ്യതയും പരിമിതിയും ശ്യാമപ്രസാദിന് നന്നായി അറിയാമായിരുന്നു. ടെലിഫിലിമുകളെ ശരിക്കും ആസ്വാദകന്റെ സംവേദനക്ഷമതയിൽ അടയാളപ്പെടുത്താൻ ശ്യാമപ്രസാദിന് കഴിഞ്ഞു.

വേനലിന്റെ ഒഴിവായിരുന്നു ശ്യാമപ്രസാദിന്റെ ആദ്യത്തെ ടെലിഫിലിം. 1987 വേനലിന്റെ ഒഴിവ് രംഗത്തെത്തുന്നത്. തുടർന്ന് സാഹിത്യകൃതികളെ ആസ്പദമാക്കി നിരവധി ടെലിഫിലിമുകൾ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്തു. 1992 ആൽബർട്ട് കാമുവിന്റെ ദ ജസ്റ്റ് എന്ന നാടകത്തെ അധികരിച്ച് ഉയർത്തെഴുന്നേൽപ്പ് എന്ന ടെലിഫിലിം സംവിധാനം ചെയ്തു. ടെലിഫിലിം രംഗത്തെ എക്കാലത്തെയും മാസ്റ്റർ പീസായി ഉയർത്തെഴുന്നേൽപ്പ് മാറി. ജീവിതത്തിനു വേണ്ടി വിപ്ലവത്തെ സ്നേഹിക്കുന്ന കവിയായ ഹരിയും ജമാലുവുമടക്കമുള്ള വിപ്ലവകാരികളുടെ ആത്മസംഘർഷങ്ങളുടെ കഥ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷാത്കരിച്ചു. ജീവിതത്തിനും ജീവനും അപ്പുറം വിപ്ലവത്തെ സ്നേഹിച്ച സ്റ്റീഫൻ, അയാളുടെ വീക്ഷണ വൈരുദ്ധ്യങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ് അന്നുവരെയുണ്ടായിരുന്ന ദൃശ്യാഖ്യാനങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതി. ഏതു കാലത്തും പ്രസക്തിയുള്ള ചില അടിസ്ഥാന ചോദ്യങ്ങളുടെ ആവിഷ്കാരമായിരുന്നു ഉയർത്തെഴുന്നേൽപ്പ്.

സർക്കാരിന്റെ ചുവപ്പ് നാടയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദൂരദർശനിൽ കാലത്തെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ദൃശ്യസുകൃതങ്ങൾ നിർമ്മിക്കാൻ ശ്യാമപ്രസാദിന് കഴിഞ്ഞു. വേനലിന്റെ ഒഴിവ് മാധവിക്കുട്ടിയുടെ കഥയായിരുന്നു. എം ആർ ഗോപകുമാർ, ശാന്താദേവി എന്നിവരായിരുന്നു അഭിനേതാക്കൾ.

ആന്റൺ ചെക്കോവിന്റെ പ്രപ്പോസൽ എന്ന ഏകാംഗ നാടകത്തെ ആസ്പദമാക്കി 1988 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ടെലിഫിലിമായിരുന്നു വിവാഹാലോചന. ശ്രീനിവാസൻ, പി കെ വേണുക്കുട്ടൻ നായർ, മഞ്ജുഷ തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. ഉള്ളടക്കം, കഥ, ഇതിവൃത്തം എന്നിവയിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയ സംവിധായകനാണ്

പെരുവഴിയിലെ കരിയിലകൾ എൻ മോഹനന്റെ കഥ. 1991 ശ്യാമപ്രസാദ് ടെലിഫിലിമാക്കി. നെടുമുടി വേണു, നരേന്ദ്രപ്രസാദ്, ഉഷ, രുക്വാണി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഒരു ചലച്ചിത്രത്തിന്റെ സാധ്യതകളെല്ലാം ഉണ്ടായിരുന്ന ഒരു ടെലിഫിലിം. മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ. ടെലിവിഷന്റെ സുവർണകാലം, ആസ്വാദനത്തിന്റെ അന്തസ് ഉയർന്നു നിന്ന കാലം. പെരുവഴിയിലെ കരിയിലകൾക്ക് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നാകും ഒരുപക്ഷെ അന്നത്തേക്കാൾ പ്രസക്തി.

1992 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ടെലിഫിലിമായി ദൂരദർശനിലെത്തുന്നത്. ശ്യാമപ്രസാദിന്റെ 4-ാമത്തെ ടെലിഫിലിമായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്ക്. ഗുരുവായൂർ നാടക സംഘം അംഗങ്ങളായിരുന്നു അഭിനേതാക്കൾ. ആക്ഷേപഹാസ്യത്തിന്റെ അകംപൊരുൾ ഒട്ടും ചോരാതെയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്തത്.

ഓംചേരിയും എന്നൻ പിള്ളയും കഥയ്ക്ക് പിന്നിൽ, ചന്തുനായരുടെ തിരക്കഥ. അഴകപ്പനായിരുന്നു ക്യാമറയ്ക്ക് പിന്നിൽ. തിരശീലയിൽ വന്നത് കുക്കു പരമേശ്വരൻ. ഗണിതം എന്ന ടെലിഫിലിം. ശ്യാമപ്രസാദിന്റെ പ്രത്യേകമായ ഒരു സംവിധാന ശൈലി ഗണിതത്തിനുണ്ടായിരുന്നു. 1993 ഗണിതം പ്രദർശനത്തിനെത്തിയത്.

ഒരു പരമ്പരയുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് മരണം ദുർബലം എന്ന പരമ്പരയായിരിക്കും. കെ സുരേന്ദ്രന്റെ നോവലിനെ ആസ്പദമാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പരമ്പര. നരേന്ദ്രപ്രസാദും കരമന ജനാർദ്ദനൻ നായരും ശ്രീലക്ഷ്മിയും ഊർമിള ഉണ്ണിയുമായിരുന്നു പ്രധാന അഭിനേതാക്കൾ. 2000 മരണം ദുർബലം എന്ന പരമ്പര ആസ്വാദക ഹൃദയങ്ങളിൽ അടയാളം ചെയ്തത്. ടി വി കൊച്ചുബാവയുടെ മണൽ നഗരം, കെ രാധാകൃഷ്ണന്റെ ശമനതാളം തുടങ്ങിയവയും ശ്യാമപ്രസാദിന്റെ പരമ്പരകളായി പ്രദർശനത്തിനെത്തി.

മികച്ച ടെലിവിഷൻ സംവിധായകനുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ ലഭിച്ച ശ്യാമപ്രസാദ് ഒരുപിടി ചലച്ചിത്രങ്ങളും മലയാളിക്ക് സമ്മാനിച്ചു. 1998 ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി ശ്യാമപ്രസാദ് ചലച്ചിത്രമാക്കി. 1998 മികച്ച പ്രാദേശിക ചിത്രമെന്ന ദേശീയ ബഹുമതി അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. കല്ലുകൊണ്ടൊരു പെണ്ണായിരുന്നു ശ്യാമപ്രസാദിന്റെ ആദ്യത്തെ ചിത്രം.

2009 പ്രദർശനത്തിനെത്തിയ ഋതു എന്ന ചിത്രം ആധുനികതയുടെ വിളംബരമായിരുന്നു ആ ചിത്രം എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. ഒരു നവഭാവുകത്വം മലയാളിക്ക് പകർന്നുകൊടുക്കാൻ ഋതുവിലൂടെ ശ്യാമപ്രസാദിന് കഴിഞ്ഞു. കേരള കഫേ, ഇലക്ട്ര, അരിയെ, ഇംഗ്ലീഷ് ആർട്ടിസ്റ്റ്, ഇവിടെ, ഹേയ് ജൂഡ്, ഒരു ഞായറാഴ്ച, ആളോഹരി തുടങ്ങിയ ചിത്രങ്ങൾ ശ്യാമപ്രസാദ് മലയാളത്തിന് സമ്മാനിച്ചു. ഒപ്പം പട്ടം പോലെ, അനാർക്കലി, രണം, ഡ്രാമ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്യാമപ്രസാദ് അഭിനയിച്ചു. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ശ്യാമപ്രസാദിന് ലഭിച്ചു. ഇനിയും മികച്ച ചിത്രങ്ങൾ, ചലച്ചിത്ര സംഭാവനകൾ ഈ മികച്ച കലാകാരനിൽ നിന്ന് കാലം പ്രതീക്ഷിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. ശ്യാമരാധയായി വന്നൊരൻ വൈശാഖയാമിനി, നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ. രണ്ടു വരികൾ, ഇതിനു മുമ്പും വരികളുണ്ട്, ഇതിനു ശേഷവും വരികളുണ്ട്. ഒരു പൂവിൽ നിന്ന് ഏതിതളെടുത്താലും നിറവും സൗരഭ്യവും ഉണ്ടാവും എന്ന് പറയുന്നതുപോലെ, ചില കവിതകളിൽ നിന്ന് ഏതു വരിയെടുത്താലും അതിന് അതിൻ്റേതായ അഴകുണ്ടാകും. ശ്യാമരാധയായി വന്നൊരൻ വൈശാഖയാമിനി, നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ എന്ന ഈ വരികൾ സുഗതകുമാരിയുടേതാണ്. എന്തൊരഴക്! വിലാസിനിയുടെ അവകാശികൾ എന്ന നോവലിലെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. ഇന്ത്യൻ സ്ത്രീകൾ മുടങ്ങാതെ തൊടുന്ന പൊട്ടുപോലും കാണാനില്ല, എന്നിട്ടും എന്തൊരഴക്! അതുപോലെയാണ് ഈ വരികൾ. പ്രാസവും വൃത്തവും ഒന്നുമല്ല പ്രധാനം, അതൊന്നുമില്ലെങ്കിലും എന്തൊരഴക്! ശ്യാമരാധയായി വന്നൊരൻ വൈശാഖയാമിനി, നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ.

കവികളുടെയും എഴുത്തുകാരുടെയും പേരുകൾ പറയുമ്പോൾ ബഹുമാനാദരം വേണ്ടേ എന്ന് സുഹൃത്ത് ചോദിക്കുന്നു. എല്ലാവരും സർ, ടീച്ചർ എന്നൊക്കെ ചേർത്ത് പറയുമ്പോൾ നിങ്ങളൊരു ബഹുമാനമില്ലാതെ പേര് പറയുന്നത് എന്ത് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. അതിനിപ്പോൾ ഞാൻ എന്തു മറുപടി പറയാനാണ്? എങ്കിലും സുഹൃത്തെ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി, പുന്നം നമ്പൂതിരി എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്? അല്ലാതെ എഴുത്തച്ഛൻ സാർ, ചെറുശ്ശേരി സാർ, ഔവയാർ മാഡം എന്നൊന്നും പറയാറില്ലല്ലോ. നസീർ, ജയൻ, ബ്രൂസ്ലി എന്നൊക്കെയല്ലേ പറയാറ്? ജയൻ സാർ, ബ്രൂസ്ലി സാർ എന്നൊന്നും പറയാറില്ലല്ലോ. മാധവിക്കുട്ടി, ഉറൂബ്, കേശവദേവ് എന്നൊക്കെ പറയുന്ന അതേ ആദരവോടെ തന്നെയാണ് എം ഡി എന്നും ഒ എൻ വി എന്നും സുഗതകുമാരി എന്നും ഒക്കെ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരാളിൻ്റെ പേര് സ്നേഹത്തോടെ പറയുമ്പോഴോ വിളിക്കുമ്പോഴോ അല്ലേ അത് ബഹുമാനാർത്ഥമാകുന്നത്. ഈ സാർ വിളി എന്നതേ ബ്രിട്ടൻ്റെ കൊളോണിയലിസം ഇവിടെ ബാക്കി വെച്ചിട്ട് പോയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധ്യാപകരെ പേര് വിളിക്കുന്ന, വിളിക്കാൻ പഠിപ്പിക്കുന്ന ഒരു തമിഴ് സിനിമയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. രാക്ഷസി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഗീതാറാണിയാണ് ഹെഡ് മിസ്ട്രസ്. കുട്ടികളവരെ ഗീത എന്ന് വിളിക്കുന്നു. എന്തൊരന്തസ്സാണത്! തിരുവനന്തപുരത്ത് ഇപ്പോഴും ചില സർക്കാർ ഓഫീസുകളിൽ എല്ലാവരും സാറാണ്. സുരേന്ദ്രൻ സാറ്, ശാലിനി സാറ്, സുഭദ്ര സാറ്, ഐഷ സാറ്, മോഹന സാറ്, ശ്രീകുമാരി സാറ്. ചിരിക്കാതെ എന്ത് ചെയ്യാൻ അല്ലേ?

സൂര്യരശ്മി ഒരു ത്രിപാർശ്വ കാഴ്ചത്തിലൂടെ എന്ന് വെച്ചാലേ പ്രിസം, അതാണ് ത്രിപാർശ്വ കാഴ്ച. ഈ പ്രിസത്തിലൂടെ കടത്തിവിടുന്നു, എന്തു സംഭവിക്കും? അത് ഏഴ് നിറങ്ങളായി ചിന്നിച്ചിതറും. അതായത് ഏഴു നിറങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് നിർമ്മലമായ സൂര്യപ്രകാശം. അത് ലളിതമാണ്. എന്നാൽ അതിൽ ലയം കൊണ്ടിരിക്കുന്നതോ ഏഴു നിറങ്ങൾ? ചുവപ്പും മഞ്ഞയും വയലറ്റും പച്ചയുമൊക്കെ അതിലുണ്ടെന്ന് കണ്ടാൽ പറയുമോ? അതുപോലെയാണ് ജീവിതം. സങ്കീർണങ്ങളായ പലതും ഒന്നിച്ചു ചേർന്ന് അസങ്കീർണമാവുകയും ലളിതമായി പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് ജീവിതം. അതാകണം ജീവിതം. പല വർണ്ണങ്ങളുണ്ടാവണം. ഒന്നിച്ചു ചേർന്ന് നിർമ്മലമായ പ്രകാശമായി അത് ജ്വലിക്കുകയും വേണം. അപ്പോഴാണ് ജീവിതത്തിന് ശരിക്കും ഒരർത്ഥമുണ്ടാവുന്നത്.

കുഞ്ഞുപാത്തുമ്മ പൊൻതട്ടമിട്ടി മലർ പൊയ്കതൻ തീരത്ത് നിൽപ്പൂ. താരിലും ലോലത്തളിരിലും ജീവന്റെ ഭാവസ്ഫുരണങ്ങൾ നോക്കി. ലളിതമായ വരികൾ. ആ വരികളിൽ കുഞ്ഞുപാത്തുമ്മയെ നമുക്ക് കാണാം. പൊയ്കയുടെ തീരത്ത് നിൽക്കുന്ന അവളുടെ നിഷ്കളങ്കത നമുക്ക് കാണാം. താരിലും തളിരിലുമുള്ള ജീവന്റെ ഭാവസ്ഫുരണങ്ങൾ നോക്കി നിൽക്കുന്ന അവളുടെ കൗതുകം നമുക്ക് കാണാം. ഈ വാങ്മയ ചിത്രം ആരുടേതെന്നറിയുമോ? പൂവച്ചൽ ഖാദറിൻ്റെതാണ്. എന്ത് രസമുള്ള വരികൾ അല്ലേ? ചിത്തിരത്തോണിയിൽ അക്കരെ പോകാനും മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞ് മഴമുകൾ തേരിലിറങ്ങിയും കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയും ഒക്കെ എഴുതിയ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ. ഒരു നല്ല കവി കൂടിയായിരുന്നു പൂവച്ചൽ ഖാദർ. അല്ലാതെ അനുരാഗിണി, ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന വരികൾ എങ്ങനെ എഴുതാനാകും അല്ലേ?

ബെൽസാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോണെ ബെൽസാക്ക് ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തുമാണ്. 51 വയസ്സിൽ അന്തരിച്ചു. ലാ കോമഡി, ഹ്യൂമെയിൻ തുടങ്ങി ഗംഭീരമായ നോവലുകൾ എഴുതിയ ബെൽസാക്ക്. ബെൽസാക്കിൻ്റെ നോവൽ രീതികളോട് തകഴിക്ക്, നമ്മുടെ സ്വന്തം തകഴിക്ക്, വല്ലാത്തൊരടുപ്പമുണ്ടായിരുന്നു. ഈ ബെൽസാക്കിന് വിചിത്രമായൊരു ദിനചര്യാണ് ഉണ്ടായിരുന്നത്. രാത്രി 1 മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം തുടങ്ങിയിരുന്നത്. പരിചാരകൻ ആ നേരം വന്ന് തട്ടി ഉണർത്തും. എഴുന്നേറ്റ് മുഖം കഴുകും, എഴുത്തു തുടങ്ങും. രാത്രിയുടെ നിശബ്ദതയിൽ കടലാസിൽ തൂവലോടുന്ന ശബ്ദം മാത്രം. ഇടയ്ക്കിടെ തനിക്കു വേണ്ടി പ്രത്യേകം പൊടിപ്പിച്ച കാപ്പിപ്പൊടിയിട്ട് കുറുക്കിയ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ 6 മണിവരെ എഴുതും. അത് കഴിഞ്ഞ് പ്രൂഫ് വായന, ഉച്ചയ്ക്ക് ലഘുഭക്ഷണം, 6 മണിവരെ വീണ്ടും ജോലി. എങ്ങനെയുണ്ട്? ഈ ഉറക്കമില്ലായ്മയാണ് അകാല മരണത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. അതല്ല, അത്യധികമായ കാപ്പി കൂടിയാണ് മരണകാരണമെന്നും പറയപ്പെടുന്നു. രണ്ടായാലും ഇത് മറ്റൊരാളുടെ ജീവിതത്തിൽ വേണ്ട തന്നെ കേട്ടോ.

പരീക്ഷയുടെ പല ഉത്തരക്കടലാസുകളും രസാവാഹങ്ങളാണ്. ഈ അടുത്ത കാലത്ത് ആടുജീവിതത്തെക്കുറിച്ച് ഒരു കൊച്ചുകുട്ടി എഴുതിയ ഉത്തരം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായത് നമ്മൾ കണ്ടു. പണ്ട് ട്യൂട്ടോറിയൽ കോളേജിലെ ഒരു 10-ാം ക്ലാസ്സുകാരിയുടെ ഉത്തരക്കടലാസ് ഇന്നും മറന്നിട്ടില്ല. പുള്ളിക്കാരൻ അവിടെ എത്തി. പുള്ളിക്കാരെത്തി ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ പുള്ളിക്കാരത്തിയെ മരത്തിൻ്റെ പിറകിൽ നിന്ന് നോക്കി രസിച്ചു. ആ അവസരത്തിൽ അത് ഞാൻ ദൂരെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അമ്മച്ചി മാത്രമേ കുടിലിലുണ്ടായിരുന്നുള്ളൂ. വിദ്യാർത്ഥിനി ഉത്തര പേപ്പറിൽ സ്വന്തമായൊരു കഥ എഴുതുകയാണെന്നാണ് കരുതിയത്. എന്നാലും 12 എന്നെഴുതിയാണ് കഥ വിരചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം 12-ാമത്തെ ചോദ്യം വായിച്ചു നോക്കി. ചോദ്യം ഇതായിരുന്നു: അഭിജ്ഞാന ശാകുന്തളത്തിൽ ദുഷ്യന്തൻ്റെ ആശ്രമപ്രവേശത്തെക്കുറിച്ച് എഴുതുക എന്ന്. കാര്യം അപ്പോഴാണ് മനസ്സിലാവുന്നത്, പുള്ളിക്കാരൻ ദുഷ്യന്തനാണ്, പുള്ളിക്കാരത്തി ശകുന്തള. അതിയാൻ എന്നുദ്ദേശിച്ചിരിക്കുന്നത് കണ്ണുനെയാണ്. അപ്പോൾ അമ്മച്ചി ആരായിരിക്കും? ഗൗതമിയാകാനേ തരമുള്ളൂ. മാർക്കിടണോ വേണ്ടയോ? ഇന്നും എനിക്കതിനെക്കുറിച്ച് സത്യത്തിൽ ഒരു നിശ്ചയമില്ല തന്നെ.

വാഴക്കൊമ്പിലെ തേൻ നുകരാൻ നമുക്ക് കഴിയും. എന്നാൽ പിച്ചകപ്പൂവിനുള്ളിലെ തേൻതുള്ളി നുകരാൻ തേനീച്ചയ്ക്കേ പറ്റൂ. ഒരു ലോലിത കഥ എന്നുവെച്ചാൽ പൈങ്കിളി കഥ എഴുതാൻ ആർക്കും പറ്റും. എന്നാൽ കടൽ തീരത്തുപോലൊരു കഥ എഴുതാൻ ഒ.വി. വിജയനെ പറ്റൂ. ഒരടിപ്പടം സംവിധാനം ചെയ്യാൻ ആർക്കും പറ്റും. എന്നാൽ നിർമാല്യം പോലൊരു ചിത്രം സംവിധാനം ചെയ്യാൻ എം.ഡി.ക്ക് പറ്റൂ. കേരളം ഒരാളിൻ്റെയും സ്വകാര്യ സ്വത്തല്ലോ എന്ന മട്ടിലുള്ള കവിതകൾ ആർക്കും എഴുതാം. എന്നാൽ വേണം എനിക്കു കറുത്തൊരു താജ്മഹൽ, വേദനകൾ കസ്തി മാടമാവാൻ എന്നെഴുതാൻ ഒ.എൻ.വി.ക്ക് കഴിയൂ. ലോലിത കഥകളാണ് കൂടുതലും. 100 പേരെയൊക്കെ ഒറ്റക്കിടിച്ചിരുന്ന നായകന്മാരുള്ള ചലച്ചിത്രങ്ങളാണ് ഏറെയും. ആദ്യത്തെ 2 വരിയിൽ പിടിച്ച് മൈക്കിൽ കൂകി വിളിക്കുന്ന കവികളാണ് ഏറെയും. വാഴക്കൊമ്പിലെ തേൻ നുകരാൻ എളുപ്പമാണ്. പിച്ചകപ്പൂവിലെ തേൻതുള്ളി നുകരുക എളുപ്പവുമല്ല. അതാണ് സത്യം.

മനുഷ്യനെന്ന് പറഞ്ഞാൽ കണ്ണ്, ചെവി, മൂക്ക്, കൈകാലുകൾ എന്നിവയൊക്കെ ചേർന്നൊരു ജീവി മാത്രമാണെന്ന് ധരിക്കുമ്പോഴാണ് സംസ്കാരത്തിലെ ജീർണത ആരംഭിക്കുന്നത്. ദേവത്വത്തിലേക്ക് ഉയരാൻ വെമ്പുന്ന ചൈതന്യം മനുഷ്യനുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്. അങ്ങനെ ഉയരാൻ വേണ്ടിയാണ് മനുഷ്യൻ കല അഭ്യസിക്കുന്നതും ആസ്വദിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പാട്ട് പാടുന്നതും കേൾക്കുന്നതും. ഇതൊന്നും ഇഷ്ടമില്ലാത്ത ചിലരുണ്ട്. നദാതും നോ ഉപഭോക്തും ചശക്നോതി കൃപണഹശ്രിയം എന്ന് തുടങ്ങുന്ന ഒരു സംസ്കൃത ശ്ലോകമാണ് പെട്ടെന്ന് മനസ്സിലെത്തുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയുമോ? പിശുക്കന് ധനം സ്വയം അനുഭവിക്കാനും വയ്യ, അന്യർക്ക് കൊടുക്കാനും വയ്യ. അയാൾ അതിനെ തൊട്ടിരിക്കും. വേറൊന്നും ആസ്വദിക്കാനോ അനുഭവിക്കാനോ അയാൾക്കാവില്ല. ദേവത്വത്തിലേക്ക് അയാൾക്ക് എങ്ങനെ ഉയരാനാവും? അതുപോലെ കച്ചവടം മാത്രം ചെയ്യുന്ന ചിലരെ കണ്ടിട്ടില്ലേ? കച്ചവടം മാത്രം, വേറൊന്നുമില്ല. അങ്ങനെ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കടയിൽ ഒരു റേഡിയോ പോലും കാണില്ല, ഒരു ചെറിയ ടി വി പോലും കാണില്ല, പാട്ടുപോലും കേൾക്കാൻ പറ്റാത്ത ചെറിയ

വേറെ വേറൊന്നുമില്ല എന്ന് പറയരുത്. വേറെ ഒരുപാടുണ്ട് ഇവിടെ, കണ്ണിനെയും കാതിനെയും ആസ്വദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴാണ് മനുഷ്യൻ ദൈവത്വത്തിലേക്ക് ഉയർന്നു വരുന്നത്.

ಗಮ ಪದ ಗಮ ಪದ ನಿ ಧರಿ ಧನಿ ಧರಿ ತನ್ನಿ ದ ಬ

ചില കാഴ്ചകൾ അല്ലെങ്കിൽ ചില കേൾവികൾ നമ്മെ സ്വപ്നാവസ്ഥയിലേക്ക് കൊണ്ടു ചെല്ലും. നിസ്സാര സംഭവങ്ങൾ മതി കിനാവിൽ വീണു പോകാതിരിക്കാൻ. ഒ എൻ വിയുടെ ചില കവിതകൾ, വിക്ടർ യുഗോയുടെ നോവലുകൾ, എം ടിയുടെ മഞ്ഞ്, ബഷീറിൻ്റെ നീല വെളിച്ചം, സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, ചിത്രയുടെ പാട്ടുകൾ, വാൻഗോഗിൻ്റെ വരകൾ, രാജലക്ഷ്മിയുടെ കഥകൾ, ചൗരസ്

ഷാഫിയുടെ ഫ്ലൂട്ട്, കുന്നക്കുടിയുടെ വയലിൻ, സക്കീർ ഹുസൈൻ്റെ തബല, കിഷോരി അമോൺകറിൻ്റെ ഹിന്ദുസ്ഥാനി, പാർവതി ബാവുലിൻ്റെ ഏകതാര, ഉമ്പായിയുടെ ഗസൽ, ശിവൻ്റെ ശില്പങ്ങൾ, ഗോഗിൻ്റെ ക്യാൻവാസുകൾ, ഗോദാർദിൻ്റെയും കുറസോവയുടെയും ചലച്ചിത്രങ്ങൾ, പുന്നലൂർ രാജൻ്റെ ഫോട്ടോഗ്രാഫുകൾ, ക്ലിയോപാട്രയുടെ പ്രണയം, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വാലിബൻ, ഇതെല്ലാം എന്നെ എന്തുകൊണ്ടോ സ്വപ്നാവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു.

ഏറ്റവും ബഹുമാനം ആരോടാണ്? ഒരു സ്വയം ചോദ്യമാണ്, ഒട്ടും ആലോചിക്കേണ്ടതില്ല. ഞാൻ പറയും, പട്ടാളക്കാരോടാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്കൊരിക്കലും ഒരു പട്ടാളക്കാരനാകാനാവില്ല എന്നതാണ് സത്യം. ഭാഷാ വ്യത്യാസം, കാലാവസ്ഥാ വ്യത്യാസം, ഭക്ഷണ വ്യത്യാസം, മരണഭയം, ഗൃഹാതുരത എന്നു തുടങ്ങി നിരവധി കാരണങ്ങളുണ്ടതിന്. അപ്പോൾ ഇതെല്ലാം അതിജീവിച്ച് രാജ്യം കാക്കുന്നവർ പട്ടാളക്കാർ. എന്തിനും ഏതിനും ഏറ്റവും ഒടുവിൽ അവർ വരണം. പാലം കെട്ടാൻ, മുങ്ങിയെടുക്കാൻ, എന്തു സാഹസം ചെയ്ത് മനുഷ്യജീവിതം രക്ഷിക്കാൻ അവർ വേണം. നമ്മളായാലും ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താ? പട്ടാളത്തെ വിളിക്കണം. നമുക്കുറപ്പുണ്ട്, പട്ടാളമെത്തിയാൽ എല്ലാം ശരിയാകും, ശരിയാക്കും. ഒരു പട്ടാളക്കാരനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പട്ടാളക്കാരോട് ഇത്രയേറെ ബഹുമാനം. എന്നാലും ഒരു പരാതി ഇല്ലാതില്ല. അത്ര കണ്ട് ഗൗരവം നമ്മൾ പട്ടാളക്കാർക്ക് കൊടുക്കാറുണ്ടോ? അവധിക്ക് വന്നാലും പെൻഷനായി വന്നാലും അവരോട് അത്രയേറെ പരിഗണന കൊടുക്കാനൊന്നും നമ്മൾ തയ്യാറാവില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? പട്ടാളക്കാരെ നമുക്കറിയാഞ്ഞിട്ടാണ്. ആകെ അറിയാവുന്നത് സിനിമയിലൂടെയുമാണ്. അതും പുരുഷനെ അനുഗ്രഹിക്കണം പോലുള്ള പട്ടാള സീനുകൾ. അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല പട്ടാള സിനിമയൊട്ട് മലയാളത്തിലുണ്ടായിട്ടുമില്ല. ഉണ്ടായതെല്ലാം താരങ്ങളെ വാഴ്ത്താനുള്ളവയും. ഒരു യഥാർത്ഥ പട്ടാള സിനിമ മലയാളത്തിൽ ഇനിയും സംഭവിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ആഗ്രഹം. സുഖദം ഈ നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ചിരിയെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. സ്വപ്നം കാണാം. രാത്രി സ്വപ്നങ്ങളാകട്ടെ, പകൽ സ്വപ്നങ്ങളാകട്ടെ, ചിരിച്ചുകൊണ്ട് കാണാം. കൂടെ ഉണ്ടായിരുന്നത് മധുജൻ. സന്തോഷം.